പ്രഭാത ഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ചില ആൾക്കാരെ പൂർവികരുടെ അല്ലെങ്കിൽ കുടുംബ പേരിൽ അറിയപ്പെടാറുണ്ട്. പ്രശസ്തരോ പ്രഗത്ഭരോ ആയിരുന്ന കുടുംബാംഗങ്ങളുടെ പേര് ഉയർത്തിക്കാട്ടി അഭിമാനിക്കാറുണ്ട്. തലമുറകൾക്ക് ഉത്തരവാദിത്വവും കടമയുമായി ഈ രീതി മാറുന്നു. ചില ആചാരങ്ങൾ, ജീവിത രീതി, ചിട്ടവട്ടങ്ങൾ, വിശ്വാസങ്ങളെല്ലാം തലമുറകൾ കൃത്യതയോടെ ചെയ്തു പോകുന്നുമുണ്ട്. ഇത്തരം ആചാരങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും പൂർവിക ആചാരങ്ങൾ അതിർവരമ്പ് കടക്കുമ്പോൾ പുത്തൻ തലമുറ അസ്വസ്ഥരാകുന്നു. ഈ അസ്വസ്ഥത വിവിധ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പഴയ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ശീലങ്ങൾ നിർബന്ധിതമാകുമ്പോൾ, പഴങ്കഥകൾ അറിയാതെ ഉപബോധ മനസ്സിനെ കീഴടക്കുമ്പോൾ വർത്തമാനകാലം ആശങ്കാഭരിതമാകുന്നു. എന്താണ് പരിഹാരം? പഴമയെ, പൂർവികമായവയെല്ലാം അതിൻ്റേതായ പവിത്രതയോടെ നിലനിർത്തി ചിലതിനെയൊക്കെ തച്ചുടച്ച് പുതുമയെ ഉൾക്കൊള്ളാം. പല ചട്ടങ്ങളും മാറിയതുകൊണ്ടാണ് ഇന്നത്തെ പുരോഗതി ഉണ്ടായത്. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന കവിത ആലപിക്കുന്നു രാജീവ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:20 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അയോധ്യാകാണ്ഡത്തിലെ ലക്ഷ്മണഗുഹ സംവാദം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ദിയ ധനേഷ്, ഇരിട്ടി പുന്നാട്. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യ സൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ചേതസ് മാലൂർ എഴുതിയ കഥ ശിവലിംഗനും മറ്റു ചിലരും, അശ്വിനി എഴുതിയ കഥ രാത്രിയിൽ വിരിഞ്ഞ നിശാഗന്ധി, അവതരണം രാമകൃഷ്ണൻ പഴശ്ശി, ലക്ഷ്മണൻ കുയിലൂർ എഴുതി ആലപിക്കുന്ന ഗാനം തീർത്ഥയാത്ര. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ജൂലൈ 24. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 24 വർഷത്തിലെ 205 ദിനമാണ്. ജൂലൈ 24 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1411 സ്കോട്ട്ലൻഡിലെ ഏറ്റവും രക്തച്ചൊരിച്ചിലുകളിൽ ഒന്നായ ഹെർലാവ് യുദ്ധം നടന്നു. 1487 വിദേശ ബിയർ നിരോധനത്തിനെതിരെ നെതർലൻഡിലെ ലീവാർട്ടൻ പൗരന്മാർ പണിമുടക്കി. 1701 അന്റോയിൻ ഡി ലാ മോഥെ കാഡിലാക് ഫോർട്ട് പോൺചാർ ട്രെയിനിൽ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിക്കുകയും അത് പിന്നീട് ഡെട്രോയിറ്റ് നഗരമായി മാറുകയും ചെയ്തു. 1783 ജോർജിയ രാജ്യവും റഷ്യൻ സാമ്രാജ്യവും ജോർജിയസ് ഉടമ്പടിയിൽ ഒപ്പുവച്ചു. 1823 ആഫ്രോ ചിലിയൻ ജനതയെ മോചിപ്പിച്ചു. 1866 അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യൂണിയനിലേക്ക് പ്രവേശിപ്പിച്ച ആദ്യത്തെ US സംസ്ഥാനമായി ടെന്നസി മാറി. 1910 ഓട്ടോമിൻ സാമ്രാജ്യം അൽബേനിയൻ കലാപം അവസാനിപ്പിച്ചു. 1911 ഹിറാം ബിൻഹാം മൂന്നാമൻ ഇൻകകളുടെ നഷ്ടപ്പെട്ട നഗരം എന്ന മാക്ചു പിച്ചു വീണ്ടും കണ്ടെത്തി. 1915 SS ഈസ്റ്റ്ലാൻഡ് എന്ന യാത്രാ കപ്പൽ മറിഞ്ഞു. ഗ്രേറ്റ് തടാകങ്ങളിലെ ഒരൊറ്റ കപ്പൽ തകർച്ചയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ 844 യാത്രക്കാരും ജോലിക്കാരും മരിച്ചു. 1922 ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീന്റെ കരട് കൗൺസിൽ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 1923 സെപ്റ്റംബർ 26 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. പ്രശസ്തനായ ഫ്രഞ്ച് നാടകകൃത്തും നോവലിസ്റ്റുമായിരുന്ന അലക്സാണ്ടർ ഡ്യുമാസ് മെലോഡ്രാമകളാൽ മുഖരിതമായ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ അഭിനേത്രി ശ്രീവിദ്യ തുടങ്ങിയവരുടെ ജന്മദിനം ജൂലൈ 24.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. നമ്മുടെ പ്രയത്നങ്ങളുടെ എല്ലാം ലക്ഷ്യം കൂടുതൽ സ്വാതന്ത്ര്യമാണ്. കാരണം പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുട കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 ₹20,000 ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യവും സമരം ശക്തമാക്കിയതിനിടെ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ചോദ്യചോർച്ചാ കേസുകൾ പരിഗണിക്കുന്നതിന് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ചിരുന്നു. രാത്രി ഡൽഹിയിൽ അതിവേഗ കോടതി സ്ഥാപിച്ചുകൊണ്ട് വിജ്ഞാപനമിറങ്ങി. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. ചോദ്യക്കടലാസ് ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക്ക് ഇന്നലെ അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിൽ എത്തി വാങ്ചുക്കിനെ സന്ദർശിക്കുകയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയായിരുന്നു നിരാഹാരം അവസാനിപ്പിച്ചത്. എന്നാൽ CJP സമരം തുടരും. CJP പ്രതിഷേധക്കാർക്കു നേരെ തിങ്കളാഴ്ച പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ 21-കാരി സാക്ഷിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി SFI വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കും. സിംബാബ്വേക്കെതിരായ 1st T20 ക്രിക്കറ്റിൽ 18 പന്തിൽ 50 റൺസ് തികച്ച ഇന്ത്യൻ ഓപ്പണർ വൈഭവ് സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി. ഇന്നലെ ഹരാരയിൽ നടന്ന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി തികയ്ക്കുമ്പോൾ 15 വയസ്സും 118 ദിവസവുമാണ് വൈഭവിന്റെ പ്രായം. മാതാപിതാക്കളുടെ ക്രെഡിറ്റ് സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനാകുമെന്ന് ഹൈക്കോടതി. സഹ അപേക്ഷകരായ മാതാപിതാക്കളുടെ സിവിൽ സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾ വായ്പ നിഷേധിച്ചത് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗോവിന്ദചാമിയുടെ നിഗൂഢത നിറഞ്ഞ ജയിൽചാട്ടത്തിന് ഇന്ന് 1 വർഷം പൂർത്തിയാകുമ്പോൾ ചാമി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്ങനെയെന്ന ദുരൂഹത തുടരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കേസിൽ കുറ്റപത്രവും ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കു നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച അംഗരക്ഷകരായ പോലീസുകാരെ രക്ഷിക്കാൻ ഇടപെട്ട ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. കേസ് ഡയറി തിരുത്താൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത്കുമാർ ഇടപെട്ടെന്ന സംസ്ഥാന പോലീസ് മേധാവി റിവാഡ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. DGP സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാനിരിക്കെയുള്ള സസ്പെൻഷൻ അജിത്കുമാറിന് തിരിച്ചടിയാണെന്ന് റിപ്പോർട്ടുകൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിലെ 1st പ്രതിയായ കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം A അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് മലപ്പുറം തിരൂർക്കാട്ടെ വസതിയിൽ വെച്ചാണ് വിയോഗം. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ അനീഷ് മോഹന്റെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെടുത്തു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ സീനിയർ മാനേജറും ജിയോളജിസ്റ്റുമായ കോട്ടയം മണർക്കാട്ട് കൊച്ചുമുറ്റം കൂരോത്തുപറമ്പിൽ അനീഷ് മോഹന്റെ മൃതദേഹം ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് കണ്ടെടുത്തത്. അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഗുരുതരമായി തുടരുന്നു. 11 ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണം 41 6.5 ലക്ഷത്തോളം പേർ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജൂലൈയിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. ഇതിനായി 941.73 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി സർവീസുകളിൽ ചിലയിടങ്ങളിൽ സാമ്പത്തിക വെട്ടിപ്പെന്ന് റിപ്പോർട്ടുകൾ. വനിതാ യാത്രക്കാർക്കുള്ള 0 ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്കും നൽകിയാണ് വെട്ടിപ്പ്. E20 പെട്രോൾ സുരക്ഷിതവും ശുദ്ധവുമാണെന്നും എഥനോൾ രഹിത പെട്രോളിലേക്ക് മടങ്ങാൻ പദ്ധതിയില്ലെന്നും കേന്ദ്രം പാർലമെന്റിനെ അറിയിച്ചു. പശ്ചിമബംഗാളിൽ തനിക്കെതിരെ വ്യാപകമായി നടക്കുന്ന മുട്ടയേറിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി 29-ന് പരിഗണിക്കും. ജമ്മുകശ്മീരിലെ അനന്ത്നാഗിൽ 2 ലഷ്കർ എ തൊയ്ബ ഭീകരരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. അമർനാഥ് യാത്രയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈൻ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് നടപടി. ആലപ്പുഴയിൽ ചോദ്യപേപ്പർ കവർ മാറി പൊട്ടിച്ചതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്ന പി എസ് സി പരീക്ഷ ഓഗസ്റ്റ് 22-ന് നടത്തും. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്നതിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരുമായി 45 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി. 6 കോർപ്പറേഷനുകൾ, 30 നഗരസഭകൾ, 24 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ ബുധനാഴ്ചയാണ് പരിശോധന നടന്നത്. 30 ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ഇവരുടെ അക്കൌണ്ടുകളിലേക്ക് ഇടനിലക്കാരിൽ നിന്ന് പണമെത്തിയിരുന്നു. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് ഒട്ടേറെ സ്ഥലങ്ങളിൽ നിർമ്മാണം നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. മുൻമന്ത്രിയും CPM നേതാവുമായ പി കെ ശ്രീമതി അനർഹമായ പെൻഷൻ വാങ്ങിയെന്ന ആരോപണം വിവാദമായിരിക്കെ യഥാർത്ഥ വ്യക്തി തൃശൂരിലെ പി കെ ശ്രീമതിയാണെന്ന് വ്യക്തമായി. കുന്നംകുളം മുൻ MLA പരേതനായ PR കൃഷ്ണന്റെ ഭാര്യയും കോൺഗ്രസുകാരിയുമായിരുന്നു ഈ ശ്രീമതി. തിരുകച്ചി നിയമസഭയിലേക്ക് ഒല്ലൂരിൽ നിന്നും കേരള നിയമസഭയിലേക്ക് കുന്നംകുളത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു PR കൃഷ്ണൻ. വയനാട് മുട്ടിൽ സൗത്ത് വില്ലേജിലെ വനമേഖലയിൽ നിന്ന് അനധികൃതമായി മരങ്ങൾ മുറിച്ചുകടത്തി വിൽപ്പന നടത്തി വഞ്ചിച്ചെന്ന കേസിൽ പ്രതികളായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവരുടെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്തെ 220 സർക്കാർ ഹൈസ്കൂൾ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകി ഉത്തരവിറങ്ങി. 211 പേരെ ഹൈസ്കൂൾ പ്രഥമാധ്യാപകരായും 5 പേരെ AEOമാരായും 4 പേരെ TTI പ്രിൻസിപ്പൽമാരായുമാണ് നിയമിച്ചത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കണ്ണൂരിൽ മുഖ്യ തപാൽ ഓഫീസ് ഉപരോധിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവം വലിയ പരാതിക്കിടയില്ലാത്ത വിധം മുഴുവൻ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്താൻ പറ്റിയില്ലെന്ന് ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളും മലബാർ ദേവസ്വത്തിൻ്റെയും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെയും പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുത്ത അവലോകന യോഗം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നവീകരണ പദ്ധതികൾക്ക് തുടക്കമായി. തുടക്കം കുറിച്ചത് 12 കോടിയുടെ വികസന പ്രവൃത്തികൾക്ക്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പ്രകാരം നിർമ്മിച്ച റോഡുകൾ കൈമാറുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് യോഗം. ബംഗളൂരു നഗരത്തിൽ നടപ്പാതയിലൂടെ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് 5,000 രൂപ പിഴ ഈടാക്കാൻ നടപടിയുമായി സർക്കാർ. നിലവിൽ ഇത് 500 രൂപയാണ്. IT രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യം വെച്ച് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ നയവുമായി സർക്കാർ. 2031-ഓടെ 2 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളാണ് ലക്ഷ്യം. മാഹിയിലെ കാർഡുടമകൾക്ക് വിതരണം ചെയ്യേണ്ട റേഷനരി വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണെന്ന് പരാതി. എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യേണ്ട റേഷനരി വിതരണം ചെയ്യാതെ സിവിൽ സപ്ലൈസ് വകുപ്പ് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയാണെന്നും അരി വിതരണം എത്രയും വേഗം നടത്തണമെന്നും മാഹി ബ്ലോക്ക് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരിട്ടി എരുമത്തടത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ടെസ്റ്റിനെത്തുന്നവർക്ക് കടുത്ത പ്രയാസമുണ്ടാക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ദിവസേന 100 കണക്കിന് ആളുകൾ എത്തുന്ന ഗ്രൗണ്ടിൽ ശൌചാലയ സൗകര്യം ഇല്ലാത്തത് വലിയ പ്രയാസമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി, ചതിരൂർ, പരിപ്പതോട്, പറമ്പത്തേക്കണ്ടി മേഖലകളിൽ വീണ്ടും കാട്ടാനയിറങ്ങി. രാത്രിയും പുലർച്ചെയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം നാട്ടുകാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയായി മാറിയെന്ന് റിപ്പോർട്ടുകൾ. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് 1 മാസത്തിനകം നടക്കും. കൗൺസിലർ KK അഭിമന്യുവിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തു. May 9 ഉരുവച്ചാൽ വാർഡ് കൗൺസിലറും CPM കരേറ്റ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ KK അഭിമന്യു അന്തരിച്ചത്. ഇറാനും US തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളാൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കെ സംഘർഷം ചെങ്കടലിലേക്കും പടരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ ഭരണനയ ഉപാധിയാക്കുന്നിടത്തോളം കാലം സിന്ധുനദീ ജലക്കരാറിൽ പരസ്പര വിശ്വാസത്തോടെയുള്ള സഹകരണം പ്രതീക്ഷിക്കാനാവില്ലെന്ന് ഇന്ത്യ UNൽ വ്യക്തമാക്കി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880-8111-933-600. സി എം വിസ്താര.
2: സി എം വിസ്താര നെല്ലൂന്നി.
3: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

രാമകഥ ഗാനലയം. എട്ടാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണഗുഹസംവാദം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് ദിയ ധനേഷ്, ഇരിട്ടി, പുന്നാട്.

ശ്രീരാമചന്ദ്രൻ അമ്മ കൗസല്യാദേവിയുടെ അരികിലേക്ക് ചെന്നു. പ്രിയ മകനെ കണ്ട് സന്തോഷിച്ച് ആലിംഗനം ചെയ്ത് മൂർധാവിൽ ചുംബിച്ച് ആഹാരം കഴിക്കാനായി ക്ഷണിച്ചു. അപ്പോൾ ഭുജിക്കുവാനുള്ള അവസരമല്ല, ദണ്ഡകാര്യത്തിലേക്ക് പുറപ്പെടുവാനാണ് നിശ്ചയം എന്ന് രാമൻ അറിയിച്ചു. തന്റെ പിതാവ് കൈകേയി മാതാവിന് നൽകിയ വരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരതന് രാജ്യവും എനിക്ക് വനവാസവുമാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ മുനിവേഷധാരിയായി 14 വർഷം താമസിച്ച ശേഷം വേഗത്തിൽ മടങ്ങിവരും. ഇതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇത് കേട്ട കൗസല്യാദേവി പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണു. പിന്നെ എഴുന്നേറ്റ് അതീവ ദുഃഖത്തോടെ, രാമ, നീ വനത്തിലേക്ക് പോകുന്നുവെന്നത് സത്യമെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോവുക. നീയില്ലാതെ ഞാൻ ക്ഷണാർത്ഥം പോലും എങ്ങനെ ജീവിക്കും? തള്ളപ്പശു പൈക്കുട്ടിയെ വെടിഞ്ഞു നിൽക്കാൻ എങ്ങനെ ശക്തിയാകുന്നില്ലയോ, അപ്രകാരം പ്രാണനേക്കാൾ പ്രിയതമനായ നിന്നെ വിട്ടു നിൽക്കാൻ ഞാനും ശക്തയല്ല. കൗസല്യയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണനാകട്ടെ ക്രുദ്ധനായി 3 ലോകങ്ങളും ദഹിപ്പിച്ചു കളയുമെന്ന മട്ടിൽ ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു: ഉന്മത്തനും ഭ്രാന്തമനസ്സോടുകൂടിയവനുമായ പിതാവിനെ ബന്ധനസ്ഥനാക്കി ഭരതനെയും ബന്ധുക്കളെയും അമ്മാമന്മാരെയും വധിച്ചു കളയാം. ലോകം മുഴുവൻ ഭസ്മീകരിക്കുന്ന എന്റെ ശൗര്യം എല്ലാവരും കാണട്ടെ. ജ്യേഷ്ഠ, അഭിഷേകത്തിനൊരുങ്ങുക. ഞാൻ വില്ലും അമ്പുമെടുത്ത് വിഘ്നകാരികളെയെല്ലാം അന്ത്യം വരുത്തും. ഇതു കേട്ട ശ്രീരാമൻ ലക്ഷ്മണനെ ആലിംഗനം ചെയ്തുകൊണ്ട് സാന്ത്വനവാക്കുകൾ പറഞ്ഞു. ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ഹർഷാശ്രുക്കളോടെ ഗദ്ഗദത്തോടെ രാമനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം അങ്ങയാൽ ദൂരീകൃതങ്ങളായി. അങ്ങയെ വനത്തിലേക്ക് അനുഗമിക്കുവാൻ എനിക്ക് അനുമതി തന്നാലും, അപ്രകാരം എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും. ഇത് കേട്ട ശ്രീരാമൻ, അങ്ങനെയാവട്ടെ ലക്ഷ്മണ എന്നു പറഞ്ഞു. അനന്തരം സീതാദേവിയെ സമാധാനിപ്പിക്കുവാനായി അവരുടെ സമീപത്തേക്ക് ചെന്നു. തന്റെ പ്രിയതമൻ വന്നതുകണ്ട് സുസ്മിതയായ സീതാദേവി ഭക്തിപുരസരം ഭർത്തൃപാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു: അങ്ങെന്താണിങ്ങനെ സൈന്യത്തിന്റെ അകമ്പടിയോ വെൺകൊറ്റക്കുടയോ വാദ്യഘോഷങ്ങളോ സാമന്തരാജാക്കന്മാരുടെ അകമ്പടിയോ കൂടാതെ സംഭ്രമത്തോടെ വന്നിരിക്കുന്നത്? ശ്രീരാമൻ പറഞ്ഞു: ഹേ ശുഭേ, പിതാവിനാൽ എനിക്ക് ദണ്ഡകാരണ്യം മുഴുവൻ രാജ്യമായി നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ പിതാവിന്റെ ആജ്ഞയാൽ ഞാൻ വനവാസത്തിന് പുറപ്പെടുകയാണ്. അതുകൊണ്ട് മാതൃസമീപത്തേക്ക് ചെന്ന് അവരുടെ ശുശ്രൂഷയിൽ ഏർപ്പെടുക. ശ്രീരാമൻ നടന്ന സംഭവങ്ങളെല്ലാം സീതയോട് വിശദീകരിച്ചു. ഇത് കേട്ട സീതാദേവി പ്രസന്നയായി ഇങ്ങനെ പറഞ്ഞു: വനത്തിലേക്ക് മുന്നിൽ നടക്കുന്നത് ഞാനാണ്, അങ്ങ് പിന്നാലെ വരിക. എന്നെ കൂടാതെ പോകുന്നത് ഒന്നുകൊണ്ടും ഉചിതമല്ല. സീതാവചനം കേട്ട് പ്രീതനായ ശ്രീരാമൻ പ്രിയതമയും പ്രിയവാദിനിയുമായ സീതയോട് ഇങ്ങനെ പറഞ്ഞു: ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ വനത്തിലേക്ക് നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അവിടെ മനുഷ്യഭുക്കുകളായ ദുഷ്ടരാക്ഷസന്മാർ അനേകമുണ്ട്. ഭക്ഷിക്കുവാനാണെങ്കിൽ എരിവും പുളിവുമുള്ള ഫലമൂലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ചരലും മുള്ളും നിറഞ്ഞതാണ് എല്ലാ വഴികളും. തണുപ്പും മഞ്ഞും സഹിച്ച് കാൽനടയായി തന്നെ സഞ്ചരിക്കേണ്ടി വരും. വനത്തിലുള്ള രാക്ഷസന്മാരെ കണ്ടാൽ പ്രാണൻ തന്നെ വിട്ടുപോകും. അതിനാൽ നീ ഈ ഗൃഹത്തിൽ തന്നെ വസിക്കുക. എന്നെ അധികം താമസിയാതെ കാണുവാൻ പറ്റും. ഇപ്രകാരമുള്ള ശ്രീരാമവാക്യം കേട്ട് സീത വ്യസനവും കോപവും പൂണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി ഇങ്ങനെ മറുപടി പറഞ്ഞു: ധർമ്മപത്നിയും പതിവ്രതയുമായ എന്നെ ദയാലുവായ അങ്ങെന്താണിങ്ങനെ ത്യജിക്കാൻ മുതിരുന്നത്? അങ്ങയുടെ സമീപത്ത് തന്നെ വസിക്കുന്ന എന്നെ ഉപദ്രവിക്കാൻ ആർക്കാണ് കഴിയുക? അങ്ങ് ഭക്ഷിച്ച് അവശേഷിക്കുന്ന ഫലമൂലാദികൾ എനിക്ക് അമൃതന തുല്യമായിരിക്കും. ഞാൻ അതിനാൽ തൃപ്തയാണ്. അങ്ങയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ കുശയും ദർഭയും മുള്ളുമെല്ലാം എനിക്ക് പൂമെത്ത പോലെയാണ്. ഞാൻ അങ്ങയ്ക്കൊരു ക്ലേശവും ഉണ്ടാക്കില്ല. അങ്ങയുടെ കാര്യങ്ങൾക്ക് എന്നെക്കൊണ്ട് സഹായമേ ഉണ്ടാവുകയുള്ളൂ. ഞാനും കൂടെ വന്നുകൊള്ളട്ടെ. എന്നെ കൂടാതെ അങ്ങ് പോവുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രാണങ്ങളെ ത്യജിക്കും. ഇപ്രകാരമുള്ള നിശ്ചയദാർഢ്യത്തെ മനസ്സിലാക്കിയ രഘുനന്ദനൻ: ദേവി, എന്റെ കൂടെ വനത്തിലേക്ക് വന്നാലും. തുടർന്ന് ലക്ഷ്മണൻ സുമിത്രയെ കൗസല്യാദേവിയെ ഏൽപ്പിച്ച് ശാപബാണാദികളോടുകൂടി ശ്രീരാമസമക്ഷം വന്നെത്തി. അവർ മൂവരും ദശരഥ സമീപത്തേക്ക് യാത്രയായി. സീതാസമേതനായി ലക്ഷ്മണനോടുകൂടി ശ്രീരാമചന്ദ്രൻ പൗരന്മാരെയും ഗ്രാമീണരെയും ആനന്ദത്തോടുകൂടി വീക്ഷിച്ചുകൊണ്ട് സാവധാനത്തിൽ രാജപഥത്തിൽ കൂടി സഞ്ചരിച്ച് പിതാവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധ കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി TE സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൗൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി ജിസോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജി വി രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം 10:00 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി

0: അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൗഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ വെളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണസ്യ അനന്തരം ഗത അർദ്ധത്രിമാസേ അനേകേ മഹത്വപൂർണാഃ ഉപായാഃ കൃതാഃ. ദോഷിണഃ ഗൃഹീത്വാ കാരാഗാരെ സ്ഥാപിതാഃ സന്തി. ഗതരാത്രൌ പ്രസാരിതെ ഏകസ്മിൻ ദൃശ്യ ശ്രവ്യ സന്ദേശേ ശ്രീമോദി അവദത് യത് പ്രശാസനസ്യ പ്രഥമം ഉത്തരദായിത്വം വിദ്യാർത്ഥിനാം ശൈക്ഷണിക വർഷസ്യ സംരക്ഷണം ആസീത്. അത ഏവ പരീക്ഷാണാം അവിലംബേന ആയോജനം അത്യാവശ്യകം ആസീത്. असौ एतदपि उक्तवान् यत् प्रश्नपत्रस्य अनधिकृत प्रकाशनम् न लघु विषयः अपि तु एतेन लक्षशः विद्यार्थिना तेषाम् अभिभावकाश्च अत्यन्तं पीडिताः अभवन्. रोमानिया देशस्य आधिकारिक यात्रारता राष्ट्रपति पदासीना द्रौपदी मुर्मुः अद्य बुखारेस्ट नगरस्य विक्टोरिया पैलेस इत्यत्र रोमानिया देशस्य प्रधानमन्त्रिणा इली बोलोजान इत्यनेन सह वार्तालापं करिष्यति. सा रोमानिया देशस्य राष्ट्रपतिना निकुसोर दारी इत्यनेन सह भारत रोमानिया बिजनेस फोरम सम्मेलनम अपि संबोधयिष्यति. तदनन्तरं राष्ट्रपति मुर्मुः रोमानिया देशस्य संसदि गमिष्यति, यत्र सा सिनेट इत्यस्य अध्यक्षा मर्सिया अब्रु

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ SSC ST വിഭാഗത്തിൽ ഏതാനും സീറ്റൊഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുൻപാകെ. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ വിവിധ വിഷയങ്ങളിൽ SC ST EWS വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത ഏതാനും സീറ്റൊഴിവുണ്ട്. അഭിമുഖം ഇന്ന് പകൽ 11 മണിക്ക് കോളേജ് ഓഫീസിൽ. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള കുറുമാത്തൂർ ഗവൺമെന്റ് ITIയിൽ മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി, ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡുകളിൽ ഒഴിവുള്ള വനിതാ സംവരണ സീറ്റുകളിലേക്ക് ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിച്ചു. നാളെ വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0460022254950. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ PG PhD പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യും.

0: ും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈനായി ഇന്ന് കൂടി അപേക്ഷിക്കാം. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആത്മാ കർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മികച്ച തേനീച്ച കർഷകൻ, കുരുമുളക് കർഷകൻ, സമ്മിശ്ര കർഷകൻ എന്നീ മേഖലകളിലുള്ള കർഷകരെയാണ് പരിഗണിക്കുക. അപേക്ഷകൾ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ഈ മാസം 31-നകം സമർപ്പിക്കണം. കയറ്റുമതിക്കായി പ്ലാവ്, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിൾ, അവക്കേഡോ, പച്ചക്കറി തുടങ്ങിയ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ കർഷകർക്ക് ചിറ്റാരിപ്പറമ്പ് കൃഷിഭവൻ പരിശീലനം നൽകുന്നു. തീയതി, സമയം, സ്ഥലം എന്നിവ പിന്നീട് അറിയിക്കും. നാളേക്ക് മുൻപായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04902-301-707. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഷേണായി സ്ക്വയറിൽ നടത്തുന്ന ഓണക്കാല പരമ്പരാഗത കാർഷിക വ്യവസായ പ്രദർശന വിപണന മേളയിൽ പങ്കെടുക്കുവാൻ അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ ഈ മാസം 31-ന് വൈകിട്ട് 5 മണിക്കകം നഗരസഭയിൽ ലഭിക്കണം. അപേക്ഷകർ കാർഷിക വ്യവസായ വകുപ്പിന്റെയോ കുടുംബശ്രീ CDSന്റെയോ രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം. ഫോൺ നമ്പർ 9847-711-834. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രായപരിധി 23-നും 40-നും ഇടയിൽ. അഭിമുഖം ഈ മാസം 27-ാം തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂർ താണയിലെ ആശുപത്രി ഓഫീസിൽ. ഫോൺ നമ്പർ 04972-706-666. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. അസാപ് കേരള മുഖേന കേരള സ്റ്റേറ്റ് റൂറൽ റോഡ്സ് ഡെവലപ്മെന്റ് ഏജൻസിയിൽ അപ്രന്റീസ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് വയനാട്, ഇടുക്കി, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ ഓരോ ഒഴിവുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ളവർക്ക് 13 ജില്ലകളിലും ഒഴിവുണ്ട്. അപേക്ഷിക്കേണ്ടത് കരിയർ ലിങ്ക് .azapkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ്. ചിറക്കൽ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ആശാ വർക്കർ നിയമനത്തിന്റെ അഭിമുഖം ഈ മാസം 30-ാം തീയതി രാവിലെ 10:30 ചിറക്കൽ പഞ്ചായത്ത് ഹാളിൽ നടക്കും. യോഗ്യത 10-ാം ക്ലാസ്, പ്രായം 25-നും 45-നും മധ്യേ, വിവാഹിതരായിരിക്കണം. അതേ വാർഡിലുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 04972-777-280. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മയ്യിൽ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാതൃകാ ഗ്രാമസഭ ഇന്ന് രാവിലെ 10 മണിക്ക് മുല്ലക്കുടി CRC ഹാളിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK സുലേഖ ഉദ്ഘാടനം ചെയ്യും. മടിക്കൈ സ്വദേശികളായ നവജിത് നാരായണനും അമ്മ വത്സല നാരായണനും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകം ഓഗസ്റ്റ് മാസം 22-ാം തീയതി കണ്ണൂർ ജവഹർ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കും. തലശ്ശേരി മേലോട്ട് മുത്തപ്പൻ മടപ്പുരയിൽ ഇന്ന് ഗണപതി ഹോമവും വൈകിട്ട് 7:30 ഭഗവതി സേവയും ഉണ്ടായിരിക്കും. കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ സംഘടനയായ തലശ്ശേരി സിഗ്നലേഴ്സ് ഇന്നും 26-ാം തീയതിയും 27-ാം തീയതിയും കാർഗിൽ വിജയാഘോഷം സംഘടിപ്പിക്കുന്നു. കേരള സ്റ്റേറ്റ് ടിംബർ മെർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 നടുവിൽ ടൗണിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം
0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
5: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
6: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി,
7: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
8: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: വജ്രകിശോര ബാബുവും രാജേന്ദ്ര ബാബുവും എതിരറ്റ ഒരു ജോഡിയായിരുന്നു. അവരുടെ ഉറ്റ സ്നേഹവും ശുശ്രൂഷയും എനിക്ക് അവരുടെ സഹായം കൂടാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാക്കി. അവരുടെ ശിഷ്യന്മാരോ ചങ്ങാതിമാരോ ആയ ശംഭു ബാബുവും അനുഗ്രഹ ബാബുവും ധരണി ബാബുവും രാമനവമി ബാബുവും മറ്റു വക്കീൽമാരും എപ്പോഴും ഞങ്ങളുടെ കൂടെയായിരുന്നു. വിന്ധ്യാബാബു, ജനകാടി ബാബു എന്നിവരും ഇടയ്ക്കിടെ വന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. ഇവരെല്ലാവരും ബീഹാറികളാണ്. അവരുടെ മുഖ്യ ജോലി കുടിയാന്മാരുടെ മൊഴികൾ എഴുതിയെടുക്കലായിരുന്നു. പ്രൊഫസർ കൃപലാനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സിന്ധിയെങ്കിലും ഒരു ബീഹാരിയെക്കാളും ബീഹാരിയായിരുന്നു. തങ്ങൾ പോയി പാർക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്കിടയിൽ പാലിൽ പഞ്ചസാര എന്ന പോലെ ലയിച്ചു ചേരാൻ സാധിക്കുന്ന ചുരുക്കം ചില പ്രവർത്തകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചുരുക്കം പേരിൽ ഒരാളാണ് കൃപലാനി. അദ്ദേഹം ഒരു അന്യ സംസ്ഥാനക്കാരനാണെന്ന് ആർക്കും തോന്നില്ല. അദ്ദേഹമായിരുന്നു എൻ്റെ പ്രധാന ദ്വാരപാലൻ. ദർശനകാംക്ഷികളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് അദ്ദേഹം തൽക്കാലം തൻ്റെ ജീവിതോദ്ദേശമാക്കി തീർത്തു. ചിലപ്പോൾ തൻ്റെ സുലഭമായ നേരം പോക്കും

മറ്റു ചിലപ്പോൾ തൻ്റെ അക്രമരഹിതമായ ഭീഷണികളും കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ തിരക്കൊഴിച്ചു വന്നു. സന്ധ്യ മയങ്ങിയാൽ അദ്ദേഹം ഒരധ്യാപകനായി. തൻ്റെ ചരിത്ര പാഠങ്ങളെക്കൊണ്ടും അഭിപ്രായങ്ങളെക്കൊണ്ടും തൻ്റെ ചങ്ങാതിമാരെ വിനോദിപ്പിക്കുകയായി. ഭീരുക്കളായി അടങ്ങിയിരിക്കുന്ന വല്ല സന്ദർശകരുമുണ്ടെങ്കിൽ അവരെ ഇതെല്ലാം ധീരരാക്കി തീർത്തു. എപ്പോഴെങ്കിലും വേണ്ടി വന്നാൽ എന്നെ സഹായിക്കാൻ സന്നദ്ധരായവരുടെ കൂട്ടത്തിൽ മൗലാന മസ്ഹറുൽ ഹഖ് തൻ്റെ പേരുൾപ്പെടുത്തിയിരുന്നു. മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം ഞങ്ങളുടെ സ്ഥലത്ത് വന്നു പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആഡംബരവും അന്തസ്സുമേറിയ ജീവിതവും ഇന്നത്തെ എളിയ മട്ടിലുള്ള ജീവിതവും തമ്മിൽ അന്തരം ചില്ലറയല്ല. അദ്ദേഹം ഞങ്ങളിൽ ഒരാളാണെന്ന് തോന്നുമാറാണ് ഞങ്ങളോട് ഇടപെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമോടികണ്ട് ഒരന്യന് മറ്റൊരു ധാരണയ്ക്കാണ് ഇടയുണ്ടായിരുന്നത്. ബീഹാർ എനിക്ക് അധികം പരിചയപ്പെട്ടു വന്നതോടുകൂടി ഗ്രാമങ്ങളിൽ തക്ക വിദ്യാഭ്യാസത്തിന് ഏർപ്പാട് ചെയ്യാതെ സ്ഥിരമായ യാതൊരു പ്രവൃത്തിയും സാധ്യമല്ലെന്ന് എനിക്ക് ബോധ്യമായി. കർഷകരുടെ അജ്ഞത ദയനീയമായിരുന്നു. അവർ തങ്ങളുടെ കുട്ടികളെ തിണ്ടി നടക്കുവാൻ വിടുകയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മുക്കാൽ കൂലിക്ക് നീലത്തോട്ടങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുപ്പിക്കുകയോ ചെയ്തു വന്നു. അക്കാലത്ത് പുരുഷന്മാർക്ക് കൂലി 10 മുക്കാലിലും സ്ത്രീകൾക്ക് 6 മുക്കാലിലും കുട്ടികൾക്ക് 3 മുക്കാലിലും അധികമുണ്ടായിരുന്നില്ല. ഒരു ദിവസം 4 എണ്ണ സമ്പാദിക്കാൻ കഴിയുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാണെന്ന് കരുതി വന്നു. എൻ്റെ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം 6 ഗ്രാമങ്ങളിൽ പ്രൈമറി സ്കൂളുകൾ തുറക്കുവാൻ ഞാൻ തീർച്ചയാക്കി. ഗ്രാമക്കാരും ഞങ്ങളും തമ്മിലുണ്ടായിരുന്ന നിശ്ചയങ്ങളിലൊന്ന്, അവർ അധ്യാപകന്മാർക്ക് ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും കൊടുക്കണമെന്നും മറ്റുള്ള ചെലവുകൾ ഞങ്ങൾ നിവർത്തിച്ചു കൊള്ളാമെന്നുമായിരുന്നു. ഗ്രാമക്കാരുടെ കയ്യിൽ റൊക്കം പണം ദുർലഭമായിരുന്നു. എന്നാൽ ഭക്ഷണ സാധനങ്ങൾ നൽകാൻ അവർക്ക് വിഷമമില്ല. ധാന്യവും മറ്റു പദാർത്ഥങ്ങളും സംഭാവന ചെയ്യാൻ അവർ ഒരുക്കമാണെന്ന് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. എവിടെ നിന്നാണ് അധ്യാപകന്മാരെ കിട്ടുക എന്നതൊരു വലിയ പ്രശ്നമായിരുന്നു. കഷ്ടിച്ച് ചെലവ് കഴിക്കാൻ പോരുന്നൊരു സംഖ്യയ്ക്കോ പ്രതിഫലം ഒന്നോ വാങ്ങാതെയോ പ്രവൃത്തിയെടുക്കാൻ ഒരുക്കമുള്ള അധ്യാപകന്മാരെ അതാത് സ്ഥലത്ത് തന്നെ കാണുക പ്രയാസം. കേവലം സാധാരണക്കാരായ അധ്യാപകന്മാരുടെ കയ്യിൽ കുട്ടികളെ ഒരിക്കലും ഏൽപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അധ്യാപകന്മാർക്ക് പുസ്തകജ്ഞാനത്തേക്കാൾ അത്യാവശ്യമായ യോഗ്യത നടപടി ഗുണവും സ്വഭാവ ദാർഢ്യവുമാണ്. അതുകൊണ്ട് പ്രതിഫലം കൂടാതെ പ്രവൃത്തിയെടുക്കാൻ ഒരുക്കമുള്ള അധ്യാപകന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥന പ്രസിദ്ധപ്പെടുത്തി. അതിന് ഉടൻ അനുകൂലമായ ഫലം കണ്ടു. ശ്രീയുത് ഗംഗാധര റാവു ദേശ്പാണ്ഡെ ബാബാ സാഹേബ് സോമനെയും പുണ്ഡരീകിനെയും അയച്ചു. ബോംബെയിൽ നിന്ന് മിസ്സിസ് അവന്തികബായി ഗോഖലെയും പൂനെയിൽ നിന്ന് മിസ്സിസ് ആനന്ദിബായി വൈശമ്പായനും വന്നു. ആശ്രമത്തിൽ നിന്ന് ഞാൻ ചോട്ടാലാളിനെയും സുരേന്ദ്രനാഥിനെയും എൻ്റെ മകൻ ദേവദാസിനെയും വരുത്തി. ഏകദേശം ഈ കാലത്ത് മഹാദേവ ദേശായിയും നരഹരി പാരിക്കും തങ്ങളുടെ പത്നിമാരോടുകൂടി എൻ്റെ കൂടെ ചേർന്നു. കസ്തൂരിബായിയെയും ഞാൻ വരുത്തി. ഇങ്ങനെ ഇതൊരുവിധം നല്ല ബലമുള്ള ഒരു സംഘമായി. ശ്രീമതി അവന്തികബായിയും ശ്രീമതി ആനന്ദിബായിയും വേണ്ടതുപോലെ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ്. എന്നാൽ മിസ്സിസ് ദുർഗാദേശായിക്കും മിസ്സിസ് മണിബെൻ പാരിക്കിനും കഷ്ടിച്ച് ഗുജറാത്തിയിലുള്ള അറിവല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കസ്തൂരിബായിക്ക് അതുമില്ല. ഈ സ്ത്രീകൾ എങ്ങനെ കുട്ടികളെ ഹിന്ദിയിൽ പഠിപ്പിക്കും? അവർ കുട്ടികളെ വ്യാകരണവും എഴുത്തും വായനയും കണക്കുമല്ല, മുഖ്യമായി ശുചിത്വവും നല്ല ശീലവുമാണ് പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ അവരെ മനസ്സിലാക്കി. പിന്നെ അക്ഷരങ്ങളെ സംബന്ധിച്ചു തന്നെയും ഗുജറാത്തിയും ഹിന്ദിയും മറാത്തിയും തമ്മിൽ അവർ വിചാരിക്കുന്നത്ര വലിയ വ്യത്യാസമില്ലെന്നും പ്രൈമറി ക്ലാസ്സുകളിൽ ഏതുവിധവും അക്ഷരങ്ങളും അക്കങ്ങളും പഠിപ്പിക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ലെന്നും ഞാൻ വിശദമാക്കി. ഇതിൻ്റെ ഫലമായി ഈ സ്ത്രീകൾ പഠിപ്പിച്ച ക്ലാസ്സുകൾ ഏറ്റവും വിജയകരമായി കണ്ടു. ഈ പരിചയം അവർക്ക് ആത്മവിശ്വാസവും തങ്ങളുടെ പ്രവൃത്തിയിൽ അഭിരുചിയും ജനിപ്പിച്ചു. അവന്തികബായിയുടെ പള്ളിക്കൂടം ഒരു മാതൃകാ പള്ളിക്കൂടമായി തീർന്നു. അവർ ഉള്ളിഴിഞ്ഞ് തൻ്റെ പ്രവൃത്തിയിൽ മുഴുകി. തൻ്റെ അസാമാന്യ വൈഭവമെല്ലാം അവർ അതിൽ പ്രതിഫലിപ്പിച്ചു. ഈ സ്ത്രീകൾ വഴിയായി കുറഞ്ഞൊരു തരത്തിൽ ഞങ്ങൾക്ക് ഗ്രാമങ്ങളിലെ സ്ത്രീജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പാട് ചെയ്തുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടില്ല. ഗ്രാമങ്ങൾ അശുചിയായി കിടക്കുകയാണ്. ഇടവഴിയിൽ അഴുക്ക് കെട്ടിക്കിടക്കുന്നു. കിണറുകൾക്ക് ചുറ്റും ചളിയും ദുർഗന്ധവും പരന്നിരുന്നു. മുറ്റങ്ങൾ അസഹ്യമാവണ്ണം വൃത്തികെട്ടവയായിരുന്നു. പ്രായം ചെന്നവർക്ക് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഉപദേശം അത്യാവശ്യമായിരുന്നു. അവർക്കൊക്കെ പല ത്വക്രോഗങ്ങളും ബാധിച്ചിരുന്നു. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ കഴിയുന്നിടത്തോളം ശുചീകരണ പ്രവൃത്തി ചെയ്യണമെന്നും ഗ്രാമീണരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കണമെന്നും തീർച്ചയാക്കി. ഈ പ്രവൃത്തിക്ക് ഡോക്ടർമാർ ആവശ്യമായി. പരേതനായ ഡോക്ടർ ദേവിനെ കുറച്ചു കാലത്തേക്ക് അയച്ചു തരാൻ ഞാൻ
ഭാരത്

സേവാസംഘത്തോട് അപേക്ഷിച്ചു. ഞങ്ങൾ തമ്മിൽ വലിയ മിത്രങ്ങളായിരുന്നു. 6 മാസം ഞാൻ പണിയെടുത്തു കൊള്ളാമെന്ന് അദ്ദേഹം ഏറ്റു. അധ്യാപകരെല്ലാം പുരുഷന്മാരും സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു. അവരാരും തന്നെ തോട്ടക്കാരുടെ മേലുള്ള ആക്ഷേപ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഏർപ്പെടരുതെന്ന് ഖണ്ഡിതമായി അവരെയെല്ലാം ഉപദേശിച്ചു. വല്ലവർക്കും വല്ല ആക്ഷേപവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ നിർദ്ദേശിച്ചു. ആരും അവരവർക്ക് നിശ്ചയിച്ച അതിരുവിട്ട് പ്രവർത്തിച്ചുകൂടാ എന്ന് നിഷ്കർഷിച്ചു. ചമ്പാരനിൽ എൻ്റെ മിത്രങ്ങൾ ഈ കൽപ്പനകളെ അസാമാന്യമായ വിശ്വാസത്തോടെ നിറവേറ്റി. എങ്ങും ഒരിക്കലും ഒരനുസരണക്കേടുണ്ടായതായി എനിക്ക് ഓർമ്മയേയില്ല. ഗാന്ധിഗീതം.

പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. രാമനാമത്തിന്റെ ശക്തി ഏതായാലും ചില വ്യവസ്ഥകൾക്കും പരിമിതികൾക്കും വിധേയമാണ്. രാമനാമം മന്ത്രവാദം പോലെയല്ല. അമിത ഭക്ഷണം മൂലം ഒരാൾക്ക് അസുഖമുണ്ടാകുകയും അതിന്റെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അങ്ങനെ വീണ്ടും തീറ്റ ആരംഭിക്കുന്നതിനും അയാൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് വയ്ക്കുക. അയാൾക്കുള്ളതല്ല രാമനാമം. നല്ലൊരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമേ രാമനാമം ഉപയോഗിക്കുവാൻ സാധിക്കൂ.

ഒരിക്കലും തിന്മയ്ക്കു വേണ്ടി സാധ്യമല്ല. അല്ലെങ്കിൽ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരുമായിരുന്നേനെ ഏറ്റവും വലിയ ഭക്തർ. ഹൃദയശുദ്ധിയുള്ളവർക്കും പരിശുദ്ധി ആർജിക്കണമെന്നും പരിശുദ്ധരായി തന്നെ ഇരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് രാമനാമം. അതൊരിക്കലും സുഖാസ്വാദനത്തിനുള്ള ഒരു മാർഗമായി തീരുക സാധ്യമല്ല. അമിത ഭക്ഷണത്തിന് പ്രാർത്ഥനയല്ല, ഉപവാസമാണ് പ്രതിവിധി. ഉപവാസം അതിൻ്റെ പ്രവൃത്തി നടത്തിയതിനു ശേഷമേ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുള്ളൂ. പ്രാർത്ഥന ഉപവാസത്തെ സുഖമാവും സഹ്യമാക്കി തീർക്കും. അതുപോലെ രാമനാമം ജപിക്കുമ്പോൾ തന്നെ ഔഷധങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വന്തം ശരീരത്തെ ചികിത്സിക്കുന്നുവെങ്കിൽ ആ രാമനാമ ജപം അർത്ഥശൂന്യമായ ഒരു പ്രകടനമായി തീരും. ഒരു രോഗിയുടെ ദുർവൃത്തിയെ സഹായിക്കുന്നതിന് തൻ്റെ കഴിവുകൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്ടർ തന്നെ തന്നെയും രോഗിയെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ശരീരത്തെ സൃഷ്ടികർത്താവിനെ ആരാധിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി കാണുന്നതിന് പകരം അതിനെ ആഡംബരത്തിനുള്ള ഒരു വസ്തുവായി കാണുകയും അതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തുന്നതിന് വെള്ളം പോലെ പണം ദൂർത്തടിക്കുകയും ചെയ്യുന്നതിനപ്പുറം എന്ത് അധപ്പതനും മനുഷ്യനുണ്ടാകാനാണ്. രാമനാമം നേരെ മറിച്ച് ചികിത്സിക്കുന്നതോടൊപ്പം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആകയാൽ അത് ഉദ്ധരിക്കുന്ന ഒന്നാണ്. അതിലാണ് അതിൻ്റെ ഉപയോഗവും പരിമിതികളും.

ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

0: ಆದರ್ಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक

0: विविध कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं। हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो। सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया।
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28-നാണ് വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് സർദാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
1: 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ വീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2nd മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, യു കെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100 ഡബ്ല്യു ടി ഐ ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: മലയാളത്തിലെ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയ്ക്ക് വഴി തുറക്കുന്നത് ഇളം പൈതലിനെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരോർമ്മയാണ്. കവിത ആരംഭത്തിൽ മുത്തച്ഛൻ കുഞ്ഞിനോട് പറയുന്നത് ഇങ്ങനെ:

0: നിനക്ക് കിളിയുടെ വാക്കറിയാലോ. ഇന്നലെ വരെ നീ തൊട്ടറിഞ്ഞതാണല്ലോ ഇതെല്ലാം. അതിനാൽ കിളിയോട് യാത്ര പറഞ്ഞു പോരൂ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പടികൾ കൊരുത്തെടുക്കുകയാണ് മർത്യൻ. പ്രകൃതി എന്ന മഹാവിദ്യാലയത്തിലെ സഹവർത്തിത്വവും കൂടിക്കാഴ്ചയും ഇല്ലാതായി. ഭേദബുദ്ധിയോടെ കാണാൻ നിർബന്ധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുമ്പോൾ നിലവിലുള്ള സഹപ്രവർത്തകരോട് യാത്ര ചോദിക്കണമല്ലോ. അതിനാൽ കിളിയോട് യാത്ര പറഞ്ഞു പോരൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്,
1: നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും.

നാനാ ജഗൻ മനോരമ്യ ഭാഷ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ചില പ്രശ്നങ്ങളിലേക്കാണ് കവി വിരൽ ചൂണ്ടുന്നത്. ശൈശവത്തിൽ ശീലിച്ച സ്വാതന്ത്ര്യവും സ്വാഭാവികവുമായ ഭാഷാ പ്രയോഗ രീതിയുമായി വിദ്യാലയത്തിലെത്തി ഭാഷയുടെ ഉന്നതമായ കാര്യങ്ങൾ അലിയിച്ചിറക്കി കഴിയുമ്പോഴേക്കും, അതായത് വ്യാകരണത്തിൻ്റെ യാന്ത്രിക പഠനം കഴിയുമ്പോഴേക്കും, യാഥാർത്ഥ്യവും മനോഹരവുമായ ഭാഷ കുട്ടിക്ക് നഷ്ടമാവുന്നു. ലളിതമായി പറഞ്ഞാൽ, പഠിച്ചു വരുമ്പോൾ വാക്കിന് പഞ്ഞമുണ്ടാവുന്ന അവസ്ഥ സംജാതമാവുന്നു.

0: 50 കൊല്ലം മുമ്പ് ഒരുമിച്ചായവർ പഠിച്ച് പണ്ഡിതനായപ്പോൾ വേണ്ടത്ര വിവരം വെച്ചപ്പോൾ ജന്തുവും മനുഷ്യനുമായി. കുട്ടിക്കാലത്തെ നന്മകളും മൂല്യങ്ങളും സ്വാതന്ത്ര്യവും സ്വാഭാവികതയും സ്കൂൾ സമ്പ്രദായത്തിൻ്റെ വ്യവസ്ഥപ്പെടലാൽ നഷ്ടപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ചിത്രം വാക്കുകളിലൂടെ എത്ര സുന്ദരമായാണ് വരച്ചിട്ടത്! എത്രമാത്രം പരിമളമാണ് ആ വരികൾ പ്രദാനം ചെയ്യുന്നത്!
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സംഗീത വിരുന്നായ മധുര ഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുര ഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ ഇന്ന് ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം പി എ തോമസ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച സഹധർമ്മിണി എന്ന ചിത്രത്തിലേതാണ്. സത്യൻ, അടൂർഭാസി, ഉഷാകുമാരി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ബി എ ചിദംബരനാഥാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഇതിൽ പി ലീലയും എസ് ജാനകിയും ചേർന്ന് പാടിയ ആലോലം താലോലം പൂങ്കാവനത്തിലൊരരയന്നമുണ്ടായിരുന്നു എന്ന ഗാനം മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

1983 ഹരികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്വകാര്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മമ്മൂട്ടി, ഭരത് ഗോപി, ജലജ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ നെടുമുടി വേണു, ശ്രീനിവാസൻ, വേണുനാഗവള്ളി, ജഗദീഷ് ശ്രീകുമാർ, തൊടുപുഴ വാസന്തി, തിലകൻ തുടങ്ങിയവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഈ ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. എം ഡി രാജേന്ദ്രന്റെ ഗാനരചനയ്ക്ക് എം ബി ശ്രീനിവാസന്റെ സംഗീതം. കേൾക്കാം ഒരു താരാട്ടുപാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന ഗാനം.

മധുര ഗീതങ്ങളിൽ ഇനി കേൾക്കാം കെ എസ് ചിത്ര പാടിയ ഗാനം. സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് രവീന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം അടുത്തടുത്ത്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 1984 പ്രദർശനത്തിനെത്തിയത്. മോഹൻലാൽ, റഹ്മാൻ, കെ പി എസ് സി ലളിത, സുകുമാരി, തിലകൻ, ബഹദൂർ, കരമന ജനാർദ്ദനൻ നായർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേൾക്കാം ആലോലം ചാഞ്ചാടും എന്ന് തുടങ്ങുന്ന ഗാനം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanet.
1: Phone 9496420880.
2: 8111933600.
1: CM Vistara.
2: CM Vistara, Nilluni.
3: ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1985 സാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉപഹാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മമ്മൂട്ടി, റഹ്മാൻ, ശ്രീവിദ്യ, ശോഭന എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ഷിബു ചക്രവർത്തി എഴുതിയ ഗാനരചനയ്ക്ക് ജോൺസണാണ് ഈണം പകർന്നിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി KS ചിത്ര പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

ഇനി കേൾക്കാം അഷ്ടബന്ധം എന്ന ചിത്രത്തിലെ ഗാനം. നെടുമുടി വേണു, മുകേഷ്, ശ്രീവിദ്യ, സീമ, ശങ്കർ, ബഹദൂർ, ശങ്കരാടി, കുതിരവട്ടം പപ്പു എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അസ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ഗാനരചന നിർവഹിച്ച് എ ടി ഉമ്മർ സംഗീതം പകർന്ന് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനം ഇനി ആസ്വദിക്കാം.

കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അവളുടെ കഥ ജയദേവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എ ടി ഉമ്മർ, ഷാനവാസ്, സത്താർ, രാമു, അനുരാധ, ഉമാമഹേശ്വരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലോലം ചെല്ലക്കാറ്റേ, കുഴലൂതും കുഞ്ഞിക്കാറ്റേ, എം ജി ശ്രീകുമാർ, പി വി പ്രീത എന്നിവർ പാടിയ ഗാനം. റോബിൻ തിരുമലയുടെ ഗാനരചനയ്ക്ക് നാദൃഷയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം ഗാന്ധിയൻ. 1999 ഷാർവിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സിദ്ദിഖ്, വിജയരാഘവൻ, പ്രിയാരാമൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

വേണുഗോപാല മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാറശാല പാച്ചൻ പയ്യന്നൂർ പരമു എന്ന ചിത്രത്തിലെ ഗാനം. ശ്രീനിവാസൻ, ജഗദീഷ് ശ്രീകുമാർ, കാവ്യ മാധവൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ രാജൻ പി ദേവ്, സൈനുദ്ദീൻ, ജനാർദ്ദനൻ, ശ്രീജയ നായർ, രാജശേഖരൻ തുടങ്ങിയവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എൻ വി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് എസ് പി വെങ്കടേഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ ആലോലം ചാഞ്ചക്കം ചാടുന്നൊരു വള്ളിയൂഞ്ഞാൽ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗായകൻ ഉണ്ണിമേനോന്റെ സ്വരമാധുരിയിൽ.

അഭിരാം സുരേഷ് ഉണ്ണിത്താന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹിമാലയത്തിലെ കശ്മലൻ. അനൂപ് രമേഷ്, ജിൻസ് ഭാസ്കർ, ഹിമ ശങ്കരി, ആനന്ദ് മന്മഥൻ, ചന്തുനാഥ്, രാഹുൽ രവീന്ദ്രൻ, ഷിനി അമ്പലത്തൊടി എന്നിവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. എം ആർ വിപിന്റെ ഗാനരചനയ്ക്ക് അരവിന്ദ് ചന്ദ്രശേഖറാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുട കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 11 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കൊക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കൊക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
4: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 മൊഴിമാറ്റം നടത്തിയ ചിത്രമായിരുന്നു ചിറ്റ. SU അരുൺകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ്, നിമിഷ സജയൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജോപ്പോൾ ഗാനരചനയും സന്തോഷ് നാരായണൻ സംഗീതവും പകർന്ന് ആദിത്യ രവീന്ദ്രനും ധവാനി കൈലാസും പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

മധുര ഗീതങ്ങളിൽ ഇനി കേൾക്കാം. 2012 പുറത്തിറങ്ങിയ മാന്ത്രികൻ എന്ന ചിത്രത്തിലെ ഗാനം. അനിൽകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, പൂനം ബജ്വേ, മുക്ത, ഇന്ദ്രൻസ്, സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, റിയാസ് ഖാൻ, കലാഭവൻ ഷാജോൺ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ശരത് വയലാർ ഗാനരചന നിർവഹിച്ച് എസ് ബാലകൃഷ്ണൻ സംഗീതം പകർന്ന് കുമാരദാസും സുജാതാ മോഹനും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

മധുരഗീതങ്ങളിൽ ഇനി 2013 പുറത്തിറങ്ങിയ ഇതു പാതിരാമണൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയസൂര്യ, ഉണ്ണി മുകുന്ദൻ, രമ്യ നമ്പീശൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരത് വയലാറിന്റെ വരികൾക്ക് അഫ്സൽ യൂസഫാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ നജീം അർഷാദും മൃദുല വാര്യരും പാടിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, ആലോലം എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ, മോളെ മോളെ, റോജ, റോജ,
3: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി
2: അന്വേഷിക്കുകയാണ്.
3: പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
4: മല്ലിക, മല്ലിക, മല്ലിക, നീ എവിടെയാ?
3: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ചേതസ് മാലൂർ എഴുതിയ കഥ ശിവലിംഗനും മറ്റു ചിലരും, അശ്വിനി എഴുതിയ കഥ രാത്രിയിൽ വിരിഞ്ഞ നിശാഗന്ധി, അവതരണം രാമകൃഷ്ണൻ പഴശ്ശി, ലക്ഷ്മണൻ കുയിലൂർ എഴുതി ആലപിക്കുന്ന ഗാനം തീർത്ഥയാത്ര. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യവും സമരം ശക്തമാക്കിയതിനിടെ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ചോദ്യചോർച്ചാ കേസുകൾ പരിഗണിക്കുന്നതിന് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ചിരുന്നു. രാത്രി ഡൽഹിയിൽ അതിവേഗ കോടതി സ്ഥാപിച്ചുകൊണ്ട് വിജ്ഞാപനമിറങ്ങി. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. ചോദ്യക്കടലാസ് ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചക്ക് ഇന്നലെ അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിൽ എത്തി വാങ്ചക്കിനെ സന്ദർശിക്കുകയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയായിരുന്നു നിരാഹാരം അവസാനിപ്പിച്ചത്. എന്നാൽ CJP സമരം തുടരും. CJP പ്രതിഷേധക്കാർക്കുനേരെ തിങ്കളാഴ്ച പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ 21-കാരി സാക്ഷിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി SFI വിദ്യാഭ്യാസ ബന്ദാചരിക്കും. സിംബാബ്വേക്കെതിരായ 1st T20 ക്രിക്കറ്റിൽ 18 പന്തിൽ 50 റൺസ് തികച്ച ഇന്ത്യൻ ഓപ്പണർ വൈഭവ് സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി. ഇന്നലെ ഹരാരയിൽ നടന്ന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി തികയ്ക്കുമ്പോൾ 15 വയസ്സും 118 ദിവസവുമാണ് വൈഭവിന്റെ പ്രായം. മാതാപിതാക്കളുടെ ക്രെഡിറ്റ് സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനാകുമെന്ന് ഹൈക്കോടതി. സഹ അപേക്ഷകരായ മാതാപിതാക്കളുടെ സിവിൽ സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾ വായ്പ നിഷേധിച്ചത് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗോവിന്ദചാമിയുടെ നിഗൂഢത നിറഞ്ഞ ജയിൽചാട്ടത്തിന് ഇന്ന് 1 വർഷം പൂർത്തിയാകുമ്പോൾ ചാമി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്ങനെയെന്ന ദുരൂഹത തുടരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കേസിൽ കുറ്റപത്രവും ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കു നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച അംഗരക്ഷകരായ പോലീസുകാരെ രക്ഷിക്കാൻ ഇടപെട്ട ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. കേസ് ഡയറി തിരുത്താൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത്കുമാർ ഇടപെട്ടെന്ന സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. DGP സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാനിരിക്കെയുള്ള സസ്പെൻഷൻ അജിത്കുമാറിന് തിരിച്ചടിയാണെന്ന് റിപ്പോർട്ടുകൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിലെ 1st പ്രതിയായ കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം A അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് മലപ്പുറം തിരൂർക്കാട്ടെ വസതിയിൽ വെച്ചാണ് വിയോഗം. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ അനീഷ് മോഹന്റെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെടുത്തു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ സീനിയർ മാനേജറും ജിയോളജിസ്റ്റുമായ കോട്ടയം മണർക്കാട്ട് കൊച്ചുമുറ്റം കൂരോത്തുപറമ്പിൽ അനീഷ് മോഹന്റെ മൃതദേഹം ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് കണ്ടെടുത്തത്. അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഗുരുതരമായി തുടരുന്നു. 11 ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണം 41 6.5 ലക്ഷത്തോളം പേർ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജൂലൈയിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. ഇതിനായി 941.73 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി സർവീസുകളിൽ ചിലയിടങ്ങളിൽ സാമ്പത്തിക വെട്ടിപ്പെന്ന് റിപ്പോർട്ടുകൾ. വനിതാ യാത്രക്കാർക്കുള്ള 0 ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്കും നൽകിയാണ് വെട്ടിപ്പ്. E20 പെട്രോൾ സുരക്ഷിതവും ശുദ്ധവുമാണെന്നും എഥനോൾ രഹിത പെട്രോളിലേക്ക് മടങ്ങാൻ പദ്ധതിയില്ലെന്നും കേന്ദ്രം പാർലമെന്റിനെ അറിയിച്ചു. പശ്ചിമബംഗാളിൽ തനിക്കെതിരെ വ്യാപകമായി നടക്കുന്ന മുട്ടയേറിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി 29-ന് പരിഗണിക്കും. ജമ്മുകശ്മീരിലെ അനന്ത്നാഗിൽ 2 ലഷ്കർ എ തൊയ്ബ ഭീകരരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. അമർനാഥ് യാത്രയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈൻ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് നടപടി. ആലപ്പുഴയിൽ ചോദ്യപേപ്പർ കവർ മാറി പൊട്ടിച്ചതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്ന പി എസ് സി പരീക്ഷ ഓഗസ്റ്റ് 22-ന് നടത്തും. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്നതിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരുമായി 45 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി. 6 കോർപ്പറേഷനുകൾ, 30 നഗരസഭകൾ, 24 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ ബുധനാഴ്ചയാണ് പരിശോധന നടന്നത്. 30 ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ഇവരുടെ അക്കൌണ്ടുകളിലേക്ക് ഇടനിലക്കാരിൽ നിന്ന് പണമെത്തിയിരുന്നു. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് ഒട്ടേറെ സ്ഥലങ്ങളിൽ നിർമ്മാണം നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ. മുൻമന്ത്രിയും CPM നേതാവുമായ പി കെ ശ്രീമതി അനർഹമായ പെൻഷൻ വാങ്ങിയെന്ന ആരോപണം വിവാദമായിരിക്കെ യഥാർത്ഥ വ്യക്തി തൃശൂരിലെ പി കെ ശ്രീമതിയാണെന്ന് വ്യക്തമായി. കുന്നംകുളം മുൻ MLA പരേതനായ PR കൃഷ്ണന്റെ ഭാര്യയും കോൺഗ്രസുകാരിയുമായിരുന്നു ഈ ശ്രീമതി. തിരുകച്ചി നിയമസഭയിലേക്ക് ഒല്ലൂരിൽ നിന്നും കേരള നിയമസഭയിലേക്ക് കുന്നംകുളത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു PR കൃഷ്ണൻ. വയനാട് മുട്ടിൽ സൗത്ത് വില്ലേജിലെ വനമേഖലയിൽ നിന്ന് അനധികൃതമായി മരങ്ങൾ മുറിച്ചുകടത്തി വിൽപ്പന നടത്തി വഞ്ചിച്ചെന്ന കേസിൽ പ്രതികളായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരുടെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്തെ 220 സർക്കാർ ഹൈസ്കൂൾ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകി ഉത്തരവിറങ്ങി. 211 പേരെ ഹൈസ്കൂൾ പ്രഥമാധ്യാപകരായും 5 പേരെ AEOമാരായും 4 പേരെ TTI പ്രിൻസിപ്പൽമാരായുമാണ് നിയമിച്ചത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കണ്ണൂരിൽ മുഖ്യ തപാൽ ഓഫീസ് ഉപരോധിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവം വലിയ പരാതിക്കിടയില്ലാത്ത വിധം മുഴുവൻ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്താൻ പറ്റിയില്ലെന്ന് ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളും മലബാർ ദേവസ്വത്തിൻ്റെയും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെയും പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുത്ത അവലോകന യോഗം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നവീകരണ പദ്ധതികൾക്ക് തുടക്കമായി. തുടക്കം കുറിച്ചത് 12 കോടിയുടെ വികസന പ്രവൃത്തികൾക്ക്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പ്രകാരം നിർമ്മിച്ച റോഡുകൾ കൈമാറുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് യോഗം. ബംഗളൂരു നഗരത്തിൽ നടപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് 5,000 രൂപ പിഴ ഈടാക്കാൻ നടപടിയുമായി സർക്കാർ. നിലവിൽ ഇത് 500 രൂപയാണ്. IT രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യം വെച്ച് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ നയവുമായി സർക്കാർ. 2031-ഓടെ 200,000 പുതിയ തൊഴിലവസരങ്ങളാണ് ലക്ഷ്യം. മാഹിയിലെ കാർഡുടമകൾക്ക് വിതരണം ചെയ്യേണ്ട റേഷനരി വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണെന്ന് പരാതി. എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യേണ്ട റേഷനരി വിതരണം ചെയ്യാതെ സിവിൽ സപ്ലൈസ് വകുപ്പ് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയാണെന്നും അരി വിതരണം എത്രയും വേഗം നടത്തണമെന്നും മാഹി ബ്ലോക്ക് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരിട്ടി എരുമത്തടത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ടെസ്റ്റിനെത്തുന്നവർക്ക് കടുത്ത പ്രയാസമുണ്ടാക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ദിവസേന 100 കണക്കിന് ആളുകൾ എത്തുന്ന ഗ്രൗണ്ടിൽ ശൌചാലയ സൗകര്യം ഇല്ലാത്തത് വലിയ പ്രയാസമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി, ചതിരൂർ, പരിപ്പതോട്, പറമ്പത്തേക്കണ്ടി മേഖലകളിൽ വീണ്ടും കാട്ടാനയിറങ്ങി. രാത്രിയും പുലർച്ചെയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം നാട്ടുകാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയായി മാറിയെന്ന് റിപ്പോർട്ടുകൾ. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് 1 മാസത്തിനകം നടക്കും. കൗൺസിലർ KK അഭിമന്യുവിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തു. May 9 ഉരുവച്ചാൽ വാർഡ് കൗൺസിലറും CPM കരേറ്റ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ KK അഭിമന്യു അന്തരിച്ചത്. ഇറാനും US തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളാൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കെ സംഘർഷം ചെങ്കടലിലേക്കും പടരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ ഭരണനയ ഉപാധിയാക്കുന്നിടത്തോളം കാലം സിന്ധുനദീ ജലക്കരാറിൽ പരസ്പര വിശ്വാസത്തോടെയുള്ള സഹകരണം പ്രതീക്ഷിക്കാനാവില്ലെന്ന് ഇന്ത്യ UN-ൽ വ്യക്തമാക്കി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
0: 8078502836.
3: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
4: നാട്ടിലെ പാട്ട്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാട്ടിലെ പാട്ടിലേക്ക് സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടും.
1: ശരി, എന്റെ പേര് സരസ്വതി. ഞാൻ നിർമ്മല ഏരിയറാണ്. ജയ് ഇന്റെ അടുത്ത് ആമ്പിലാടാണ് എന്റെ വീട്. എന്റെ വീട്ടില് ഭർത്താവും ഉന്നളെ മോളുമാണ് ഉള്ളത്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടും.
1: ശരി, ഭർത്താവിന്റെ പേര് ശശിധരൻ, LIC ഏജന്റും. ഇപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്നുണ്ട്. പിന്നെ രണ്ടു പെൺകുട്ടികളാണ്. ഒരാളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി, പട്ടാരിയാണ് വീട്. പിന്നെ ഇളയ മോള് പിന്നെ കല്യാണം കഴിഞ്ഞില്ല, KICBയിലെ ജൂനിയർ അസിസ്റ്റന്റായി കതിരൂർ വർക്ക് ചെയ്യുന്നു.
0: ചേച്ചി വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ട്. പിന്നെ ഒഴിവ് സമയത്ത് പാട്ട് കേൾക്കും, രാവിലെയും വൈകുന്നേരവും കേൾക്കും. പിന്നെ പാട്ട് ഇഷ്ടമാണ്.
0: ആരുടെ പാട്ടാണ് കൂടുതൽ കേൾക്കാറ്?
1: അങ്ങനെ
0: ഏത് പാട്ടായാലും
1: കേൾക്കും, തുറന്ന് വെച്ചിട്ടെല്ലാം കേൾക്കും.
0: സിനിമയൊക്കെ കാണാം?
1: സിനിമ ഉച്ചക്ക് പണിയിൽ ഒരുങ്ങിയാലും ഒരു സിനിമ കാണാൻ ശ്രമിക്കും. ഇഷ്ടമാണ് സിനിമ.
0: ടിവിയിലാണ് കാണാറ്?
1: ടിവിയിലാണ് കാണാറ്.
0: തിയേറ്ററിൽ പോയിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ?
1: പോയിട്ട് കാണാറുണ്ട്, കുറെ മുന്നേ കഴിഞ്ഞ വർഷമെല്ലാം കണ്ടിട്ടുണ്ട്.
0: ഇഷ്ടപ്പെട്ട നടി നടന്മാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ആ, മമ്മൂട്ടിയാണ് നടൻ. നടി മഞ്ജു വാര്യർ.
0: ഇപ്പൊ നമ്മുടെ മമ്മൂക്കാക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബ്രഹ്മയുഗ എന്ന ചിത്രത്തിൽ. നല്ലൊരു വേഷമായിരുന്നു അദ്ദേഹത്തിന്റേത്. സിനിമ കണ്ടായിരുന്നോ? അത്
1: ഇല്ല, ഇല്ല കണ്ടിരുന്നില്ല.
0: അപ്പൊ ഇനി ടിവിയിൽ വരുമ്പോ കാണാൻ
1: ശ്രമിക്കാം. ശരി ശരി. ഇഷ്ടപ്പെട്ട പാട്ട് കളിവീട് ഉറങ്ങി എല്ലോ
0: എന്നില്ല. നല്ലൊരു ചിത്രമായിരുന്നു.
1: കുറെ പ്രാവശ്യം കണ്ടു. അത്
0: ഏത് തിയേറ്ററിൽ വെച്ചായിരുന്നു?
1: അത് കൂത്തുപറമ്പ് ശൈല ടാക്കീസ് എന്നാണെന്ന് തോന്നുന്നേ. കുറേ വർഷം മുമ്പേ അല്ലേ.
0: നല്ലൊരു ചിത്രമായിരുന്നു. നല്ലൊരു ഫീല് തരുന്ന ഒരു ചിത്രമായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു മോനെ സന്യാസത്തിന് പറഞ്ഞു വിടേണ്ട
1: സങ്കടമുള്ള കണ്ണുനീര് വന്നൊരു സിനിമയാണ്.
0: അതില് വിജയരാഘവനും അതുപോലെ തന്നെ ആ ഒരു അപ്പൂപ്പനായിട്ടുള്ള അവരൊക്കെ നന്നായിട്ടാണ് ആ ഒരു വേഷം കൈകരിച്ചത്. അപ്പൊ ഏതായാലും ചേച്ചി പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ദേശാടൻ എന്ന ചിത്രത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിച്ചാലോ?
1: ശരി,
0: നന്ദി, നമസ്കാരം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടുത്താം. ചേട്ട, ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടും.
1: എൻ്റെ പേര് രാജൻ. ഞാൻ എൻ്റെ വീട് പുന്നാടായിരുന്നു. ഞാൻ ആർമിയിലായിരുന്നു. ആർമിയിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത് കെ എസ് എഫ് പിയിൽ 22 വർഷം സർവീസ് ചെയ്തു. അവിടെ നിന്നും റിട്ടയർഡായി ഇപ്പം സ്വസ്ഥമായിട്ടിരിക്കുകയാണ്.
0: അപ്പൊ ഈ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയാണ് ആസ്വദിക്കുന്നത്?
1: റിട്ടയർമെന്റ് ലൈഫ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: വേറെ എന്തെങ്കിലുമൊക്കെ മേഖലയിലേക്ക്, ചിലപ്പം കൃഷിയായിരിക്കും ചുറ്റുവട്ടത്തൊക്കെ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങി എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന അങ്ങനെ എന്തെങ്കിലും?
1: അതെ അതെ, കൃഷിയിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എന്റെ ഭാര്യക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഞാൻ അങ്ങനെ കൂടെ പോകും.
0: എന്തൊക്കെയാണ് ഇപ്പം കൃഷി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്?
1: കൃഷി ഇപ്പം പിന്നെ കുറച്ച് വാഴയുണ്ട്, തെങ്ങ്, കവുങ്ങ്, ഇങ്ങനെയുള്ള.
0: വരുമാനമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ?
1: വരുമാനം വരുന്നുണ്ട്,
0: കുഴപ്പമില്ലാതെ
1: പോകുന്നുണ്ട്.
0: നമ്മുടെ ആ ഒരു സമയം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നു മാത്രം. വീട്ടിൽ മറ്റു വേറെ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഞാനും ഭാര്യയും മകള്, മകളെ രണ്ട് കുട്ടികള്,
0: മകൻ
1: സതി, മകനും ഭാര്യയും മോനും അബുദാബിയിലാണ്. അവര് വരുന്നുണ്ട്, ഈ മാസം വരുന്നുണ്ട്, വർഷത്തിലൊക്കെ വരും. മോൻ ബിടെക് കഴിഞ്ഞിട്ട് പോയതാൽശ്ശേരിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കലാണ്.
0: അപ്പൊ ഈ ഒരു ഫ്രീ ടൈം ഒക്കെ ഉണ്ടാവല്ലോ, ഇതൊക്കെ കഴിഞ്ഞ കൃഷിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഹോബി എന്നൊക്കെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ?
1: ഹോബി എന്ന് പറഞ്ഞാല് അങ്ങനെ അവത്തെയൊന്നുമില്ല, പക്ഷേ ടി വിയിലും കണ്ടോണ്ടിരിക്കും.
0: ചിലവര് നമ്മുടെ തൊട്ടടുത്ത വായനശാലയിൽ പോവുക,
1: ഇല്ല ഇല്ല അങ്ങനെയുള്ള പരിപാടിയില്ല, ഒന്നുമില്ല. വേറെ കടയിൽ പോയിരിക്കുക, അങ്ങനെ വർത്താനം പറയുക, അങ്ങനെയുള്ള ഒന്നുമില്ല. വീട് വിട്ട് വേറെ എഴുമ്പോല്ല.
0: ടിവിയിലുള്ള സിനിമകൾ
1: കാണാം.
0: പാട്ട് കേൾക്കുമ്പോ ആരുടെ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: യേശുദാസൻ തന്നെയാണ്.
0: പഴയ പാട്ടുകളാണ്?
1: പഴയ പാട്ടുകൾ.
0: ഉള്ള പാട്ടുകളൊക്കെ അടിച്ചുപൊളി ഗാനങ്ങളാണ്. യുവതലമുറയുടെ പാട്ടുകളാണ്.
1: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: അത് കേൾക്കാറുണ്ടോ?
1: ഉണ്ട്.
0: രണ്ടു പാട്ടും കേൾക്കും.
1: രണ്ടും കേൾക്കും, പക്ഷേ പഴയതാണ് കൂടുതൽ, പഴയ പാട്ടിനോട്.
0: ഫാമിലി ഒക്കെ ആയിട്ട് എങ്ങനെ യാത്രയൊക്കെ, ഇപ്പൊ നമ്മള് വീക്കെൻഡിലൊക്കെ യാത്ര പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം?
1: അങ്ങനെയൊന്നുമില്ല, അടുത്തുള്ള അമ്പലങ്ങളിൽ അങ്ങനെ അത്രയേ ഉള്ളൂ, വേറെ ദൂരെ യാത്ര ഒന്നും അങ്ങനെ പോയിട്ടില്ല.
0: ഇപ്പൊ ഈ സർവീസിൽ ഇരിക്കുമ്പോ ഫാമിലിയെ കൂട്ടിയിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ?
1: തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു.
0: എത്ര വർഷം ഉണ്ടായിരുന്നു
1: അവിടെ? ഒരു വർഷം കഷ്ടമായിട്ട്.
0: അത് കഴിഞ്ഞിട്ട്
1: കല്യാണം കഴിഞ്ഞുകൊണ്ട് പോയതാ അവിടെ. അവിടുന്ന് ഞാൻ നേരെ ശ്രീലങ്കയ്ക്ക് പോയി. അപ്പം വീട്ടിലെ ആള് വന്ന് കൂട്ടി പോകും. ശ്രീലങ്കയിലുണ്ടായിരുന്നു 1.5 വർഷം.
0: ശ്രീലങ്ക നമ്മുടെ നാടും തമ്മിൽ
1: നല്ല നാടാ ശ്രീലങ്ക, നല്ല നാടാണ്, നല്ല അനുഭവം. ബാക്കി കാര്യങ്ങളും നല്ല കടലും കാര്യങ്ങളും മീനും മത്സ്യബന്ധനം നല്ല ഇഷ്ടം പോലെയാണ്. പക്ഷെ അവിടെ LTTന്റെ
0: കാലഘട്ടത്തിൽ
1: ഇപ്പൊ അതിലും മാറി. അശോകനൊക്കെ കണ്ടിരുന്നതിനടുത്ത്
0: രാവണന്റെ കോട്ട അവിടെയാണെന്നല്ലേ?
1: അതെ, കാണാൻ പറ്റി.
0: ജീവിതത്തിൽ ഒരിക്കലും പോയി കാണേണ്ട സ്ഥലമെന്നൊക്കെ,
1: പക്ഷേ ഞങ്ങള് കൂടെയുള്ളവർ കുറെ പേര് അവിടുന്ന് മരണം സംഭവിച്ചിരുന്നു.
0: എന്തായിരുന്നു ആ ഒരു സംഭവം?
1: അവരും മൈന് കൂട്ടിയിട്ട് വണ്ടി കയറുമ്പോൾ, മൈന് കൂട്ടിയിട്ട് ലീവ് കഴിഞ്ഞ് വരുന്നവര് 8 പേരുണ്ടായിരുന്നു. അവര് ആ സ്പോട്ടില്
0: മറക്കാൻ
1: പറ്റാത്ത ബോഡി കൊണ്ട് നിരത്തിയിട്ടിട്ട് നമ്മളെ അവിടെ ഡ്യൂട്ടി രാത്രി കാണണ്ടേ. ഈ ബോഡിയും കണ്ടുകൊണ്ട് വേണം നമ്മൾ നിൽക്കാൻ. പക്ഷെ അതെല്ലാം ആ സമയത്തൊരു ധൈര്യമാണ്, പക്ഷേ ഒരു ചെറിയ വിഷമമുണ്ട്, ഒന്നിച്ച് ഉള്ളവരല്ലേ.
0: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്.
1: അതെ.
0: ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പം നമ്മുടെ റേഡിയോയിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ ഇഷ്ടപ്പെട്ട, കേൾക്കാൻ താല്പര്യമുള്ള ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ചുതരുന്നതായിരിക്കും. ഏത് പാട്ട് കേൾക്കാനാണ് ഒരു ആഗ്രഹം?
1: യേശുദാസിന്റെ ഗുരുത്തര
0: ഗാവുപട. നല്ലൊരു പാട്ടാണ്, നമ്മുടെ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുള്ള
1: മനോഹരമായിട്ട്.
0: അപ്പൊ ഈ പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ പാട്ട് ആസ്വദിക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: നമുക്കും വലിയ സന്തോഷം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ രാജേട്ടന്റെ വിശേഷങ്ങളാണ് കുറച്ചു മുമ്പേ കേട്ടത്. നല്ലൊരു ഗാനവും നമ്മൾ കേട്ടു കഴിഞ്ഞു. ചേട്ടന്റെ പ്രിയ പത്നി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: ചേച്ചിയുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് സതി എന്നാണ്. വീട്ടിലിപ്പോ സ്വസ്ഥായിട്ടിരിക്കുന്നു. മോള് മക്കളെ നോക്കിയിരിക്കുന്നു.
0: ശരിക്കും ചേച്ചിയുടെ നാട് എവിടെയാണ്?
1: ഞങ്ങള് രണ്ടുപേരും പുന്നാടാണ്.
0: പുന്നാട് തന്നെയാണ്?
1: അതെ അതെ.
0: അപ്പൊ എങ്ങനെ അടുത്തടുത്ത് തന്നെയാണോ?
1: അപ്പൊ
0: എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു വിവാഹത്തിലേക്ക് എത്തിയത്?
1: വിവാഹത്തില് അറിയുന്നവരാണ്. രണ്ടു ഫാമിലിയും നല്ല പരിചയമുള്ളതാണ്. പിന്നെ കുറച്ച് ഇഷ്ടമായി, അങ്ങനെ കല്യാണം കഴിഞ്ഞു.
0: വീട്ടിലെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഹോബി എന്ന് പറയാം?
1: ഇപ്പോൾ ഹോബി അങ്ങനെ ഇല്ല. ഞങ്ങൾ ഫ്രീ ടൈം ഉള്ളപ്പോഴും പറമ്പത്ത് പോകും. രാജേട്ടന് അങ്ങനെ ഇഷ്ടമില്ല, പക്ഷേ ഞാൻ കൂട്ടിയിട്ട് അങ്ങ് പോകും. ഞാൻ പിന്നെ 2017 റിട്ടയർ ചെയ്തത്. ഞാൻ ടീച്ചറായിരുന്നു,
0: സ്കൂളായിരുന്നു,
1: റാണി ജയിലെ നിർമ്മലഗിരി. 26 പഠിപ്പിച്ചു, അവിടെ നിന്ന് റിട്ടയർഡായി. അതിനുശേഷം പിന്നെ മോള് വീട്ടിലാണ് ഉള്ളത്. അവള് ഹസ്ബൻഡ് റഷ്യയിലാണ്. പിന്നെ മക്കള് പഠിക്കുന്നത് അടുത്തുള്ള സ്കൂൾ, നിവേദിത സ്കൂൾ പുന്നാടാണ്. അപ്പോ വീട്ടിലാണ് ഉള്ളത്. അപ്പോ മക്കളെ നോക്കിയിരിക്കുക.
0: അധ്യാപന ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകൾ തരുന്നതാണ്. ഒരുപാട് മക്കളെ ശിക്ഷണം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ആ മക്കളെയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ?
1: ഓ, എല്ലാരും ഇപ്പൊ ഒരു അമ്മ പരിചയപ്പെട്ടു, എന്റെ മോളെ പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ട് ഇപ്പൊ ഫോൺ ചെയ്തു ഇവിടുന്ന്. അങ്ങനെ നല്ല ഓർമ്മകളാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച കുട്ടികളാ. ധ്യാൻ പക്ഷെ ചെറിയ ക്ലാസ്സിൽ നിന്നേ പോയതുകൊണ്ട് 6 പോയി അവൻ. അപ്പൊ വിനീത് 10 വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഓരോ സിനിമകളും പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് നല്ല. അപ്പൊ അവനെ കണ്ടത് ഇപ്പോ നമ്മളെ ഒരു അലുമിനി ഉണ്ടായിരുന്നു ഗെറ്റ് ടുഗെദർ, അന്ന് വിനീത് വന്നായിരുന്നു. അപ്പൊ അന്ന് കണ്ടു.
0: നേരിട്ട് കണ്ടപ്പോ എന്തായിരുന്നു?
1: ഓ, ഞങ്ങള് സ്വന്തം ഇങ്ങനെ രണ്ടാളായിട്ട് ഫോട്ടോ എടുക്കാനും എല്ലാം നല്ല മോനാ രണ്ടുപേരും. അപ്പൊ അതൊക്കെ ആയിരുന്നു രസം. പിന്നെ ബാക്കി അവിടെ പഠിച്ച മിക്ക കുട്ടികളും നല്ല സ്നേഹാണ്. ടീച്ചേഴ്സും കുട്ടികളും അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അവിടെ. നല്ല സ്നേഹം എല്ലാവരുമായിട്ടും, കണ്ടാല് കെട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള മക്കളുമാണ് ടീച്ചേഴ്സും.
0: ആ ഓർമ്മകളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ?
1: പിന്നെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഈ ലോകത്തിന്റെ ഏത് മൂലക്ക് പോയാലും റാണി ജയി പഠിച്ച കുട്ടികളുണ്ട്. അപ്പൊ എവിടെ പോയാലും നമുക്ക് പരിചയമുള്ള കുട്ടികളെ കാണാം.
0: നമുക്ക് അഭിമാനത്തോടെ പറയാം,
1: പിന്നെ
0: നമ്മളെ പഠിപ്പിച്ച കുട്ടികളാണ്.
1: അതെ അതെ അതെ.
0: വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ സിനിമ കാണുക, അല്ലെങ്കിൽ വായന, അല്ലെ കവിത വായിക്കുക, അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഹോബി ഉണ്ടോ?
1: സമയം കുറവാണ്. ഇപ്പം നമ്മൾ മക്കളെയും നോക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് സമയം കുറവാണ്. പിന്നെ കുറച്ച് ടി വി കാണും, ന്യൂസ് കേൾക്കും, പേപ്പർ വായിക്കും, അതൊക്കെ നിർബന്ധമാണ്.
0: സ്കൂളിൽ ഏത് വിഷയമായിരുന്നു കൈകാര്യം ചെയ്തത്?
1: ഞാൻ യു പിയില് സയൻസ് എടുത്തു, ഹൈസ്കൂളിൽ കെമിസ്ട്രി എടുത്തായിരുന്നു.
0: വിശേഷങ്ങളൊക്കെ രാജേട്ടനും കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പോ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: എനിക്ക് വിനീതിന്റെ തന്നെ ഹൃദയം എന്ന സിനിമയിലെ വിനീത് പാടിയ ഒരു പാട്ട്,
0: മനസ്സേ മനസ്സേ എന്ന പാട്ടാണോ?
1: അത് ഭയങ്കര ഇഷ്ടമോ.
0: എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാല് വളരെ സന്തോഷം. നമുക്ക് ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: നന്ദി, താങ്ക് യു.
2: ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ്.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് തുടരുകയാണ്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം രാജൻചേട്ടന്റെയും സതിചേച്ചിയുടെയും മകളും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം.
2: നമസ്കാരം.
1: ഒന്ന് നേരിട്ട് പരിചയപ്പെടുത്തു.
2: എന്റെ പേര് സരിജ. ഞങ്ങൾ പുന്നാട് നിന്നാണ് വരുന്നത്.
1: എന്താ ചെയ്യുന്നത്?
2: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ബ്രേക്ക് എടുത്തിട്ട്.
1: ഏത് സ്കൂളായിരുന്നു?
2: ഞാൻ നിവേദിത വിദ്യാലയം പുന്നാട്.
1: പുന്നാട്. ഏതാണ് വിഷയം?
2: എന്റെ IT കമ്പ്യൂട്ടർ സയൻസ്.
1: കമ്പ്യൂട്ടർ സയൻസ് ആണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ അച്ഛൻ അമ്മ ഞാനും മക്കള്. ഹസ്ബൻഡ് പുറത്താണുള്ളത്, റഷ്യയിൽ യോഗ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്.
1: എന്താ പേര്?
2: ധനേഷ്.
1: ഇപ്പം നാട്ടില് ലീവിന് വന്നിട്ട് പോയോ?
2: ഇല്ല, ഇപ്പൊ വരുന്നുണ്ട്. മൊളുദീയ 6th class പഠിക്കുന്ന മോൻ ശിവതേജ് 2nd standard അവിടെ തന്നെ നിവേദിത വിദ്യാലയം അവിടെ പഠിക്കുന്നു.
1: ഇപ്പം ലീവ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു ഒഴിവ് സമയമാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം ഉണ്ടാവല്ലോ, എന്താണ് ഒരു ഹോബി എന്ന് പറയുന്നത്?
2: ഹോബി പാട്ട് കേൾക്കൽ തന്നെയാണ് ഹോബി. പിന്നെ മോളുടെ കൂടെ ഈ പരിപാടികളിൽ പങ്കെടുക്കുക. മോള് കുറച്ച് പാട്ട് പാടും, അപ്പൊ മോളുടെ കൂടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക.
1: ആരുടെ നിന്നാണ് സംഗീതം പഠിക്കുന്നത് മോള്?
2: മകള് പൈഞ്ചേരി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് ബിന്ദു ടീച്ചർ. ടീച്ചറുടെ അടുത്ത് നിന്നാണ് മോള് പാട്ട് പഠിക്കുന്നത്.
1: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവ് സമയങ്ങളിൽ പാട്ട് കേൾക്കുക എന്നൊക്കെ പറഞ്ഞു, എത്തരം പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
2: മെലഡി സോങ്സ് ആണ് കൂടുതലായും കേൾക്കാറുള്ളത്.
1: പാട്ട് പാടാറുണ്ടോ?
2: പാട്ട് ചെറുതായിട്ട് മോള് അത്രേ ഉള്ളൂ.
1: അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ?
2: ശ്രമിക്കാം.

0: നന്നായിട്ട് പാടി. അപ്പൊ ഈ ഒരു കഴിവ് തന്നെയാണ് മകൾക്ക് കിട്ടിയിട്ടുള്ളത്. മുന്നേ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ അങ്ങനെ പാടിയിട്ടില്ല.
0: ഏതായാലും നമ്മുടെ റേഡിയോയിലെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും പാടിത്തന്നതിന് വളരെ സന്തോഷമുണ്ട്. ചേച്ചി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്. നാട്ടിലെ പാട്ടിൽ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും.
1: ഞാൻ ഈ ഒരു പാട്ട് തന്നെയാണ് പറയുന്നത്, ജാനകിയമ്മയുടെ മോഹം കൊണ്ടു ഞാൻ, ഈ ഒരു പാട്ടാണ്.
0: തീർച്ചയായിട്ടും ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ സരിജ ധനേഷിന്റെ വിശേഷങ്ങളാണ് നേരത്തെ കേട്ടത്. അവരുടെ മക്കളായിട്ടുള്ള ദിയ ധനേഷും ശിവു തേജും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് മോളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മോളെ നമസ്കാരം.
2: നമസ്കാരം.
1: ദിയ ധനേഷ് അല്ലേ? എവിടെയാ ശരിക്കും വീട്?
2: പുന്നാട്.
1: പുന്നാട്. അമ്മ പറഞ്ഞിരുന്നു പുന്നാടാണ് വീട്. പാട്ടൊക്കെ പാടാറുണ്ടല്ലേ? ആരുടെ അടുത്താ പഠിക്കുന്നത്?
2: പയ്യഞ്ചേരിയിലെ ബിന്ദു ടീച്ചറുടെ അടുക്കാണ് ഞാൻ പഠിക്കുന്നത്.
1: എത്ര വർഷമായി പഠിക്കുന്നു?
2: 3 വർഷമായി.
1: എങ്ങനെ ടീച്ചർ നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ?
2: ടീച്ചർ നല്ല ടീച്ചറാണ്.
1: ഇപ്പോ പരിപാടിക്കൊക്കെ പാടാൻ പോകാറുണ്ടോ?
2: ആ, പാടാൻ പോകാറുണ്ട്.
1: ഇപ്പൊ അടുത്ത് എവിടെയാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത്?
2: എറണാകുളത്ത്.
1: എന്തായിരുന്നു അവിടെ?
2: ഒഡീഷന്റെ ഇതായിട്ട്.
1: ആഹാ, ഒഡീഷൻ പങ്കെടുത്തു. എന്താണ് അവിടെ പോയപ്പോ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു?
2: കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു.
1: ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ? എല്ലാരും നന്നായിട്ട് പാടിയിട്ടുണ്ടാവും. എത്ര പാട്ടാണ് അവിടെ അവര് പാടിപ്പിച്ചത്?
2: 3-6 പാട്ട്.
1: എങ്ങനെയുള്ള പാട്ടുകളാണ് ആദ്യം പാടിപ്പിക്കുന്നത്?
2: മെലഡി, പിന്നെ ശാസ്ത്രീയ സംഗീതം. ഫാസ്റ്റ്
1: നമ്പർ. മോള് അവിടെ മെലഡി പാടാൻ പറഞ്ഞപ്പോ ഏത് പാട്ടാണ് പാടിയത്?
2: പൂവേണു.
1: ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് 2 വരി പാടിത്തരാവോ?
2: പൂ

0: അടിപൊളി, നന്നായിട്ട് പാടിട്ടാ. നാട്ടിലെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഗാനമേളൊക്കെ പാടിയിട്ടുണ്ടോ? ഉത്സവത്തിന്
1: കീഴൂർ അമ്പലത്തിൽ ഒരു പാട്ട് പാടിയിരുന്നു.
0: ഏത് പാട്ടായിരുന്നു പാടിയത്?
1: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി.
0: നല്ല പാട്ടാണല്ലേ. ആരാണ് ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്?
1: അതെനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: കൂടെ അനുജൻ ഉണ്ടല്ലേ, അനുജൻ പാട്ടൊക്കെ പാടുവോ?
1: അവന് ചെറുതായിട്ടൊക്കെ പാടും.

0: ക്ലാസ്സിലാണ് പഠിക്കുന്നവൻ?
1: സെക്കൻഡില്.
0: സെക്കൻഡ് ഇയർ. മോളിപ്പം ഓഡിഷന് പോയപ്പോ പാടിയ പാട്ടാണ് ഇപ്പൊ പാടി കേൾപ്പിച്ചതല്ലേ. അപ്പൊ മോക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവുമല്ലോ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ട്, ഏത് പാട്ടാണെന്ന് പാടിത്തരാവോ?

0: അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ സ്കൂളിലൊക്കെ മിസ്സാവില്ലേ? അപ്പൊ കൂട്ടുകാരൊക്കെ മിസ്സാവുമ്പോ അവരെ വിളിക്കാറുണ്ടോ?
1: അപ്പൊ
0: ഓഡീഷനൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നാള് ക്ലാസ് മിസ്സായിട്ടുണ്ടാവല്ലോ, അപ്പൊ ടീച്ചർമാരൊക്കെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടോ?
1: ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നോട്ട് ചോദിക്കാറുണ്ട്.
0: ക്ലാസ്സിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെയാ?
1: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ട് അനാമിക.
0: അനാമിക വീടിനടുത്ത് തന്നെയാണോ?
1: അല്ല, ഉളിയിലാണ്.
0: വിളിക്കാറുണ്ടോ?
1: ആ, നോട്ട്സ് ഒക്കെ ചോദിക്കാൻ ഇങ്ങനെ
0: വിളിക്കാറുണ്ട്. മോള് നന്നായിട്ട് പാടുമ്പോഴൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അനാമിക പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. അച്ചാച്ചനും അമ്മമ്മയൊക്കെ നേരത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, അവരും നല്ല പാട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മോക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: പൂമാനമേ.
0: നിറക്കൂട്ടിലെ
2: പൂമാനമേ ഒരു രാഗമേഘം താ,
0: ഈ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് കൊച്ചനുജന്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.
1: Thank you.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഹായ്.
2: ഹായ്.
1: മോന്റെ പേര് പറയൂ.
2: ശിവതേജ്.
1: ശിവതേജ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: സെക്കൻഡ്.
1: സെക്കൻഡ് ഇയർ ആണ്. എങ്ങനെയാണ് പഠിക്കാനൊക്കെ? മിടുക്കനാണോ? ആഹാ. ചേച്ചി പഠിക്കുന്ന സമയത്തൊക്കെ സഹായിക്കാറുണ്ടോ? പറഞ്ഞു തരുമോ? ആഹാ. ചേച്ചി നന്നായിട്ട് പാട്ട് പാടും അല്ലേ? മോൻ പാടാറുണ്ടോ? എന്നാലും പാട്ട് കേൾക്കാറുണ്ടോ? ഏത് പാട്ടാണ് മോന് കേൾക്കാൻ
2: ഇഷ്ടമുള്ളത്?
1: മൈഡിയർ കുട്ടിച്ചാത്ത എന്ന സിനിമയിലെ പാട്ടാണ്. അറിയാവോ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് കാണണം കേട്ടോ. ചാച്ചനോട് പറയണം മൈഡിയർ കുട്ടിച്ചാത്ത എന്ന സിനിമ കാണിച്ചു തരണം കേട്ടോ. ഇത് 3D സിനിമയായിരുന്നു അക്കാലത്ത്. ഇറങ്ങിയൊരു 3D സിനിമയായിരുന്നു. കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ആ സിനിമ കാണേണ്ടത്. മോൻ എന്തായാലും കാണണം കേട്ടോ ആ സിനിമ. ഇനി വരുമ്പോൾ തിയേറ്ററിൽ വരുമ്പോഴൊക്കെ അത് കാണണം, അല്ലെങ്കിൽ ടിവിയിൽ കാണണം. ടിവിയിലാവുമ്പോൾ 3D എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. എന്നാലും സിനിമ ഒന്ന് കാണണം കേട്ടോ. നല്ല സിനിമയാണ്, കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പൊ ആലിപ്പഴം പെറുക്കാൻ എന്നുള്ള പാട്ടാണ് മോന് കേൾക്കേണ്ടത്. ഈ പാട്ട് ആർക്കൊക്കെയാണ് കേൾപ്പിക്കേണ്ടത്? മോന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല ക്ലാസ്സിൽ? ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്?
2: ഋഷികേശ്.
1: ഋഷികേശ്. അപ്പൊ ഋഷികേശിനെ നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചാലോ. മോൻ പാടുമോ? ഒന്ന് രണ്ട് വരി ഒന്ന് പാടി നോക്കിക്കേ.
2: ആലിപ്പഴം പെറുക്കാൻ പിലിക്കൂട നിവർത്തി വാക്കുരുവി പൊന്നാങ്കുരുവി ഊലഞ്ഞാലിക്കുരുവി ഈ വഴിവാ.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. താങ്ക് യു.
2: താങ്ക് യു.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: സംഭവപുത്രൻ വസിഷ്ഠനാം തൻ.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 നും വൈകിട്ട് 6:00

0: മധുരസ്വപ്നം എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിന് ശേഷമുള്ള വിശേഷങ്ങൾ കേൾക്കാം.

ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ സ്പാനിഷ് താരങ്ങളെ അർജന്റീന താരങ്ങൾ കയ്യേറ്റം ചെയ്തത് ഫുട്ബോൾ ലോകത്തിനാകെ നാണക്കേടാണ് വരുത്തിയത്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിനൊടുവിൽ സ്പെയിൻ 1-0 വിജയിച്ചതോടെയാണ് അർജന്റീന താരങ്ങൾ സ്പാനിഷ് താരങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ഇതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഗ്രൗണ്ടിൽ ഉന്തും തള്ളുമുണ്ടായി. എന്നാൽ അർജന്റീന താരം നഹുവുൽ മൊളിന സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിനെ മർദ്ദിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തോൽവിയുടെ നിരാശയിൽ നിന്ന മോളിനയ്ക്കു സമീപം ഗ്രൗണ്ടിലേക്ക് ഓടിയ റോഡ്രിനെ അർജന്റീന താരം കൈകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റഫറി ഫൈനൽ വിസിൽ മുഴക്കിയതോടെ ബെഞ്ചിലുണ്ടായിരുന്ന സ്പാനിഷ് താരങ്ങൾ മുഴുവൻ ഗ്രൗണ്ടിലേക്ക് ഓടിക്കയറിയിരുന്നു. ആ കൂട്ടത്തിൽ റോഡ്രിയും ഉണ്ടായിരുന്നു. എന്നാൽ തോൽവിയുടെ നിരാശയിൽ നിന്ന മോളിന രോഷത്തോടെ റോഡ്രിന്റെ നെഞ്ചിലാണ് ഇടിച്ചത്. ഇതോടെ ഓട്ടം നിർത്തി പെട്ടെന്ന് പിന്നിലേക്ക് പോയി റോഡ്രി അർജന്റീന പ്രതിരോധ താരത്തോട് തർക്കിച്ചു. ഈ സമയത്ത് സ്പാനിഷ് താരം എറിക് ഗാർഷ്യയും വിഷയത്തിൽ ഇടപെട്ടു. പിന്നാലെയാണ് ഗ്രൗണ്ടിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെത്തിയത്. ലിയാൻഡ്രോ പരേഡസ് ഗാർഷ്യയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയായിരുന്നു. സംഘർഷം ആരംഭിച്ചതോടെ ബെഞ്ചിലുണ്ടായിരുന്ന സ്പാനിഷ് താരം ഗാവിയെയും ഓടിയെത്തി. ഗാവിയെ അർജന്റീന താരങ്ങൾ തള്ളിത്താഴെയിട്ടു. അർജന്റീന താരം നിക്കോളാസ് ഒറ്റമെന്റിയും സ്പെയിൻ താരം റോഡ്രിയും ഇതിനിടെ തർക്കത്തിലേർപ്പെട്ടു. കൂടുതൽ അർജന്റീന താരങ്ങൾ ഇടപെട്ട് രംഗം വഷളായപ്പോഴേക്കും കോച്ച് ലയണൽ സ്കലോനി എത്തി താരങ്ങളെ പിടിച്ചുമാറ്റുകയായിരുന്നു. ഫിഫ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് 1-0 തോറ്റതിനു പിന്നാലെ സ്പാനിഷ് ടീമിന്റെ വിജയാഘോഷങ്ങളോട് മുഖം തിരിച്ച് അർജന്റീന. രണ്ടാം സ്ഥാനക്കാർക്കുള്ള മെഡൽ സ്വീകരിച്ച ശേഷം അർജന്റീന താരങ്ങൾ സ്പാനിഷ് ടീം കിരീടമേറ്റുവാങ്ങുന്നത് കാണാനോ ടീമിനെ അഭിനന്ദിക്കാനോ നിൽക്കാതെ പോഡിയത്തിനു സമീപത്തു നിന്നും മാറുകയായിരുന്നു. സ്പെയിനിന്റെ വിജയാഘോഷത്തിന്റെ സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗ്രൗണ്ടിന്റെ മറ്റൊരു ഭാഗത്ത് നിൽക്കുകയായിരുന്നു അർജന്റീന താരങ്ങൾ. അർജന്റീന താരങ്ങൾ രണ്ടാം സ്ഥാനക്കാർക്കുള്ള മെഡലുകൾ സ്വീകരിക്കുമ്പോൾ സ്പാനിഷ് താരങ്ങൾ കൈയടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിനു പിന്നാലെ അർജന്റീനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. മത്സരത്തിനുശേഷം സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രി ഗോൾഡൻ ബോൾ പുരസ്കാരം നൽകുമ്പോൾ അർജന്റീന ആരാധകർ ഇതിഹാസ താരം മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്തു. അർജന്റീന ആരാധകരെ രൂക്ഷ ഭാഷയിലാണ് ബ്രോഡ്കാസ്റ്റർ അഡ്രിയൻ ദുർഹം വിമർശിച്ചത്. ഇത്തരം രീതികൾ മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് അഡ്രിയൻ തുറന്നടിച്ചു. അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കിയ കാര്യമായി പോയി ഇത്. സ്പെയിൻ ട്രോഫി വാങ്ങുമ്പോഴും മികച്ച താരമായപ്പോഴെല്ലാം അവർ മെസ്സിയെക്കുറിച്ചും അർജന്റീനയെക്കുറിച്ചും ചാൻഡ് ചെയ്യുന്നു. ലോകകപ്പിൽ തോറ്റ കാര്യം അർജന്റീന അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അഡ്രിയൻ ഒരു ചർച്ചയ്ക്കിടെ ആഞ്ഞടിച്ചു. തോൽവിക്ക് പിന്നാലെ ഗ്രൗണ്ടിൽ വെച്ച് സ്പാനിഷ് താരങ്ങളെ പ്രകോപിപ്പിക്കാൻ അർജന്റീന ശ്രമിച്ചിരുന്നു. അർജന്റീനയുടെ ലിയാൻഡ്രോ പരേഡസും സ്പാനിഷ് താരം ഐറിക് ഗാർഷ്യയും തമ്മിലാണ് കളിക്കുശേഷം അടിപിടിയുണ്ടായത്. കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ അർജന്റീന കോച്ചും മറ്റുള്ളവരും എത്തി രംഗം ശാന്തമാക്കി. പിന്നാലെ പരേഡസിന് റഫറി റെഡ് കാർഡ് നൽകുകയും ചെയ്തു. ഫിഫ ലോകകപ്പ് ഫൈനലിൽ 1-0 അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിൻ കിരീടമുയർത്തിയത്. മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് 2010 ശേഷം സ്പെയിനിന് ലോക കിരീടം നേടിക്കൊടുത്തത്. ശക്തമായ പൊസിഷൻ ഗെയിമുമായി ഫൈനലിൽ കളിച്ച സ്പെയിൻ അർജന്റീനയെ അനങ്ങാൻ വിടാതെ പിടിച്ചുകെട്ടുകയായിരുന്നു. മത്സരത്തിൽ 2 ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ് അർജന്റീനയ്ക്ക് സാധിച്ചത്. ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒന്നുമില്ല. മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ അർജന്റീന താരങ്ങൾ തുടർച്ചയായി ഫൗളുകളുമായി സ്പെയിൻ താരങ്ങളെ പരീക്ഷിച്ചു. സ്പാനിഷ് താരം പൗ കുബാർസിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ചുവപ്പു കാർഡ് കണ്ട് പുറത്തായിരുന്നു. ഗുരുതരമായ ഫൗളിന്റെ പേരിൽ 2 യെല്ലോ കാർഡ് ലഭിച്ചതോടെ എൻസോയ്ക്ക് ഗ്രൗണ്ടിൽ നിന്നും മടങ്ങേണ്ടി വന്നു. 82 മിനിറ്റിൽ റഫറിയോട് തട്ടിക്കയറിയതിനായിരുന്നു എൻസോയ്ക്കെതിരായ ആദ്യത്തെ നടപടി. 90 മിനിറ്റിനു ശേഷം കുബാർസിയെ ഫൗൾ ചെയ്തതിന് 2 കാർഡും ലഭിച്ചതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. എൻസോയുടെ ഫൗളിൽ കുബാർസി ഗ്രൗണ്ടിൽ വീണ അതേസമയത്തു തന്നെ തൊട്ടപ്പുറത്ത് അർജന്റീന താരം നിക്കോളാസ് തഗ്ലിയാഫിക്കോ ഗ്രൗണ്ടിൽ വീഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്.
എന്നാൽ പ്രത്യേകിച്ച് ഫൗളൊന്നും സംഭവിക്കാതെ തഗ്ലിയാഫിക്കോ ഗ്രൗണ്ടിൽ വീണത് റഫറിയുടെ ശ്രദ്ധ തിരിക്കാനാണെന്ന് ഒരു വിഭാഗം ആരാധകർ വാദിക്കുന്നു. അർജന്റീന താരത്തിനു നേരത്തെ പരിക്കേറ്റിട്ടുണ്ടോ എന്നും വ്യക്തമല്ല. തഗ്ലിയാഫിക്കോ വീണതിനു പിന്നാലെ ലയണൽ മെസ്സി ഇക്കാര്യം റഫറിയെ അറിയിക്കുന്നുമുണ്ട്. എന്നാൽ റഫറി ഇത് ഗൗനിക്കാതെ ഒഴിവാക്കി വിടുകയായിരുന്നു. മത്സരത്തിനിടെ സ്പാനിഷ് താരം ലെമിൻ യമാലിനെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ടിട്ടും തഗ്ലിയാഫിക്കോയ്ക്ക് റഫറി കാർഡൊന്നും കാണിക്കാൻ തയ്യാറായില്ല. ഈ സംഭവത്തിൽ റഫറിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. ഫിഫ ലോകകപ്പ് വിജയിച്ച സ്പാനിഷ് ടീമിന് തലസ്ഥാനമായ മാഡ്രിഡിൽ ഗംഭീര വരവേൽപ്പ്. സ്പെയിനിൽ തിരിച്ചെത്തിയ താരങ്ങൾക്ക് രാജകുടുംബം കൊട്ടാരത്തിൽ സ്വീകരണമൊരുക്കി. മാഡ്രിഡ് നഗരത്തിൽ ലോകകപ്പ് ട്രോഫിയുമായി സ്പാനിഷ് ടീം എത്തിയപ്പോൾ 20 ലക്ഷം പേർ സ്വീകരിക്കാനെത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫിലിപ്പെ രാജാവും കുടുംബവും നേരിട്ടെത്തിയാണ് മാഡ്രിഡിൽ വിമാനമിറങ്ങിയ സ്പാനിഷ് താരങ്ങളെ സ്വീകരിച്ചത്. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും താരങ്ങളെ സ്വീകരിക്കാനെത്തി. താരങ്ങൾ ഒരുമിച്ച് തിളങ്ങുന്നു എന്നെഴുതിയ ഓപ്പൺ ബസ്സിലാണ് സ്പാനിഷ് ടീം മാഡ്രിഡ് നഗരം കറങ്ങിയത്. ആരാധകരുമായി സംസാരിച്ചും നൃത്തം ചെയ്തും സ്പെയിൻ താരങ്ങൾ ലോകകപ്പ് വിജയം ആഘോഷിച്ചു. ആരാധകർക്കൊപ്പം സ്പെയിനിനെ പ്രതിനിധീകരിക്കാൻ സാധിച്ചത് വൈകാരികവും അഭിമാനകരവുമായ കാര്യമാണെന്ന് സ്പാനിഷ് ടീം കോച്ച് ലൂയിസ് ഡെ ലാഫ്യൂന്റെ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയായ മോൺക്ല കൊട്ടാരത്തിന് സമീപത്തുനിന്നാണ് ടീമിന്റെ വിജയാഘോഷങ്ങൾ തുടങ്ങിയത്. മാഡ്രിഡിലെ സിബല സ്ക്വയറിൽ മാത്രം 120,000 ആരാധകർ ടീമിനെ കാണാനെത്തിയെന്നാണ് കണക്ക്. ഓരോ താരത്തെയും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചാണ് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തിച്ചത്. 25-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അലക്സ് ബേനയാണ് സ്വീകരണ പരിപാടികളിൽ ലോകകപ്പ് ട്രോഫിയുമായി എത്തിയത്. ലോകകപ്പ് ഫൈനൽ വേദിയിലേതുപോലെ മാഡ്രിഡിലെ ആരാധകർക്ക് മുന്നിലും കപ്പ് കയ്യിൽ കിട്ടിയ നിമിഷത്തിലെ ആഘോഷങ്ങൾ സ്പാനിഷ് താരങ്ങൾ ആവർത്തിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഫിഫ ലോകകപ്പ് മത്സരത്തിന് ശേഷമുള്ള വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭ ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാവിലെ 11 ലോക്സഭ സമ്മേളിച്ചപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സൈനികരുടെ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പരമോന്നത ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഈ ദിവസമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. മാതൃരാജ്യത്തിന്റെ സേവനത്തിന് ജീവൻ ബലിയർപ്പിച്ച അനശ്വര രക്തസാക്ഷികളോട് രാജ്യം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. സഭാ നടപടികളിലേക്ക് കടന്നപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. വീണ്ടും സമ്മേളിച്ചപ്പോൾ നീറ്റ് വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്വാഗതം ചെയ്തു. ദിവസേന വാദം കേൾക്കുകയും വേഗത്തിൽ വിചാരണ നടത്തുകയും ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് ആരും മരിച്ചിട്ടില്ലെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും യഥാർത്ഥ വാർത്തകൾക്കായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹ്യങ്ങളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. യഥാർത്ഥത്തിൽ ജഗന്നാഥ് പുരി രഥയാത്രയുടെ ചിത്രങ്ങളാണ് പ്രതിഷേധ സമരം എന്ന വ്യാജേന പ്രചരിക്കുന്നതെന്നും ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവട് വയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. LDFിന്റെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്.

0: നിലവിലെ ആലപ്പുഴ MLA എ ഡി തോമസ് ഉൾപ്പെടെ പ്രവർത്തകർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാർ ഇടപെട്ടു എന്നായിരുന്നു പരാതി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച് SP AP ഷൌക്കത്തലിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ, ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി സ്വാമി അസംഗാനന്ദ ഗിരി, ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋതംഭരാനന്ദ എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ADGP MR അജിത് കുമാറിൽ നിന്നുണ്ടായതെന്നും അതിനാലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥർ അനുകൂല സമീപനമെടുക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളെന്നും ഇത്തരം ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാകരുതെന്നാണ് UDF ഗവൺമെന്റിന്റെ തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരുവുനായകളെ പാർപ്പിക്കാൻ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ദിവ്യ SIR യോഗത്തിൽ അവതരിപ്പിച്ചു. തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി പാർപ്പിക്കാൻ ആൾതാമസം കുറഞ്ഞ സ്ഥലങ്ങളിലും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലുമാകും അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന മൃഗസ്നേഹികളുടെ സേവനം പ്രദേശം തിരിച്ച് നിശ്ചയിക്കും. ഷെൽട്ടറിൽ തന്നെ നായ്ക്കളുടെ ജനന നിയന്ത്രണത്തിനായി അനിമൽ ബർത്ത് കൺട്രോൾ സ്കീം നടപ്പാക്കും. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ഇവയുടെ പേവിഷബാധ വെറ്ററിനറി ഡോക്ടറുടെ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കുത്തിവയ്പ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ ഡ്രൈവർമാരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് വഴി ഊബർ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. അടുത്ത ആഴ്ച കൊച്ചിയിലെത്തി നേരിട്ട് ചർച്ച നടത്താമെന്നാണ് കമ്പനി അറിയിച്ചതെന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ വ്യക്തമാക്കി. പരിഹാരം കാണാത്തതിനാൽ ഊബർ ആപ്പിലെ ഡ്രൈവർമാർ സമരം തുടരാൻ തീരുമാനിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണ ബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെർണാം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങ് തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ ആദ്യ മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ 75 kg വിഭാഗം ബോക്സിംഗിൽ സെമിഫൈനൽ ഉറപ്പിച്ച ലെവ്ലിന ബോർഗോ ഹെയ്നാണ് മെഡൽ നേടത്തിലെത്തിയത്. പ്രാഥമിക റൌണ്ടിൽ ലെവ്ലിനേക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കോളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 gram MDMA 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിയൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 കുറഞ്ഞ് 1,05,840 13,230 ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. കബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മൃതദേഹം ഖബറടക്കി. രാവിലെ മലപ്പുറം തിരൂർക്കാട് മഹല്ല ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ചു മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്തം സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി CK കാസിം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ, 6:40 രാമകഥാ ഗാനലയം, രാത്രി 7 മണിക്ക് ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, ഇതിൽ ചേതസ് മാലൂർ എഴുതിയ കഥ ശിവലിംഗനും മറ്റു ചിലരും, അശ്വിനി എഴുതിയ കഥ രാത്രിയിൽ വിരിഞ്ഞ നിശാഗന്ധി, അവതരണം രാമകൃഷ്ണൻ പഴശ്ശി, ലക്ഷ്മണൻ കുയിലൂർ എഴുതി ആലപിക്കുന്ന ഗാനം തീർത്ഥയാത്ര, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി നാട്ടുവിശേഷം. മടിക്കൈ സ്വദേശികളായ നവജിത് നാരായണനും അമ്മ വത്സല നാരായണനും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകം ഓഗസ്റ്റ് മാസം 22-ാം തീയതി കണ്ണൂർ ജവഹർ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കും. തലശ്ശേരി മേലോട്ട് മുത്തപ്പൻ മടപ്പുരയിൽ ഇന്ന് ഗണപതി ഹോമവും വൈകിട്ട് 7:30 ഭഗവതി സേവയും ഉണ്ടായിരിക്കും. കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ സംഘടനയായ തലശ്ശേരി സിഗ്നലേഴ്സ് ഇന്നും 26-ാം തീയതിയും 27-ാം തീയതിയും കാർഗിൽ വിജയാഘോഷം സംഘടിപ്പിക്കുന്നു. കേരള സ്റ്റേറ്റ് ടിംബർ മെർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 നടുവിൽ ടൗണിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾ നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ്ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ്ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്.

0: भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धा पूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की।
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 700,000+ പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. എഡിജിപി എംആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. എൽഡിഎഫ് സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെഎസ്യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
2: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൌദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രെൻഡ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ചുതവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ അർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157. നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799. വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04902 97 08 96. പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: രവീന്ദ്ര കാരപേരാവ്.
1: രവിയേട്ടൻ കാരപേരാവരുന്ന്. അങ്ങനെ വിളിക്കാറില്ലാന്ന് തോന്നുന്നല്ലേ? അതെല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ട് കേക്കാനാ വിളിച്ച രവിയേട്ടൻ? ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും. എന്തുണ്ട് വിശേഷം നാട്ടില്? കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു മഴ. ഇനി ഓണൊക്കെ വരാൻ പോവാണ്. തയ്യാറെടുപ്പെല്ലാം നടത്തണ്ടേ? തയ്യാറെടുപ്പെല്ലാം നടത്തണ്ടേ? സമയമുണ്ട് എന്നാലും. ഓക്കെ, വീട്ടില് ഇപ്പൊ ആരല്ല, ഇന്നാരല്ല ഉള്ള വീട്ടില്?
2: എല്ലാരും.
1: എല്ലാരോടും അന്വേഷിച്ചതായി പറയാ. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ രവിയേട്ടാ? പരിപാടി കേൾക്കാറില്ലേ? ബാക്കി പരിപാടിയൊക്കെ
2: കേൾക്കും.
1: അതെ, ഇപ്പോഴും ഞാൻ ആ റേഡിയോന്റെ ഒച്ച ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ആണോ? ആ ശരി ശരി. ഓക്കെ, അപ്പൊ എന്നാലും പരിപാടികൾ കേൾക്കുക, ആസ്വദിക്ക, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പൊ ഇപ്പൊ പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു വിളിച്ചാല്.

0: Sportswear, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
4: ഹലോ
5: ഹലോ,
3: നമസ്കാരം. ആരാണ്?
5: എന്റെ പേര് പ്രീത.
3: പ്രീത, ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്. എവിടുന്നാ വിളിക്കുന്നേ? തളിപ്പറമ്പ്. തളിപ്പറമ്പ് എവിടെയാ? ടൗണിൽ തന്നെയാണോ?
5: ആ,
3: വർക്ക് ചെയ്യുന്നുണ്ടോ? ഓഹോ, അപ്പൊ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ഈ പരിപാടിയിലെ കൂടി കേൾക്കണ്ടേ? കുറച്ച് റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ക്ലിയർ ആവുന്ന രീതിയിൽ നിക്കാൻ പറ്റുമോ? പാട്ടാണ്, പഴയ പാട്ടിനോടാണോ ഇഷ്ടം?
5: കൂടുതലും പഴയ പാട്ടിനോട്.

0: ഒരു സംഗീതം അഭ്യസിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടിൻ്റെ കുറച്ച് വരികളാണ് പാടിത്തരുന്നത്?
1: ഇത് തന്നെ പാടാം.
0: ആ
1: ഹലോ,
0: കേൾക്കുന്നുണ്ട്, പാടിക്കോളൂ. അടിപൊളിയാ. പക്ഷെ റേഞ്ചിന്റെ ഒരു പ്രശ്നം കൊണ്ട് എന്താ പറയാ, ആസ്വദിക്കാൻ പറ്റിയില്ല. നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. അടുത്തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട 10 പാട്ടുകൾ സെലക്ട് ചെയ്യാം. വരാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം. ഓക്കെ, ഇനി വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് പറയൂ. റേഞ്ച് കുറച്ചുകൂടി റേഞ്ചുള്ള സ്ഥലത്ത് നിന്നാൽ.
1: ഹലോ, കേൾക്കുന്നില്ല?
0: പക്ഷെ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു, അതുകൊണ്ടാണ് ഞാനൊന്ന് റേഞ്ചിന്റെ അടുത്ത് റേഞ്ച് ഉള്ളടത്ത് നിൽക്കാൻ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? പ്രീത, റേഞ്ചിന്റെ പ്രശ്നം നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് പറഞ്ഞോളൂ.
1: ഹലോ, ഇപ്പൊ
0: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡും 3 മക്കളും.
0: ആഹാ, എന്താ
1: ചെയ്യുന്നത്
0: ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് ഇപ്പൊ റിട്ടയർഡ് ആയി, ആംഗ്ലോ ഫ്രഞ്ച് കമ്പനിയിലായിരുന്നു, മെഡിക്കൽ ആയിരുന്നു. മക്കള് രണ്ടാള് എഞ്ചിനീയേഴ്സ് ആണ്. മൂന്ന് ആൺകുട്ടികളാണ്. മൂന്നാമത്തെ ആള്
0: പ്ലസ് ടു പഠിക്കുകയാണ്. തളിപ്പറമ്പ് തന്നെയാണ് പഠിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര്
1: രമേശ്.
0: രമേശ്, ഓക്കെ. മക്കളെ പേര് കൂടി പറഞ്ഞോളൂ.
1: ശ്രീനാഥ്, ശ്രീപ്രസാദ്. ശ്രീനാഥ്, യദുകൃഷ്ണൻ, ശ്രീപ്രസാദ്.
0: ശ്രീനാഥ്, യദുകൃഷ്ണൻ, ശ്രീപ്രസാദ് അല്ലേ?
1: ശ്രീപ്രസാദ്.
0: നടുവിലെ ആൾക്ക് ശ്രീ വിട്ടുപോയി അല്ലേ?
1: ഓ,
0: നടുക്ക മകന് ശ്രീ വിട്ടുപോയി എന്ന് പറയാം.
1: അത് നമ്മള് ഓരോ പേര് യോജിക്കുന്ന അക്ഷരം നോക്കിയിട്ടാണല്ലോ ഇടുവാന്ന് പണ്ടത്തെ.
0: അങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്. പറയാറുണ്ടോ ആരെങ്കിലും അങ്ങനെ?
1: പറയുന്നുണ്ട്.
0: ഓക്കെ, അമ്മയുണ്ട്? ഹസ്ബൻഡിന്റെ അമ്മയാണോ അമ്മയാണോ വീട്ടിലുള്ളത്?
1: അല്ല, ഇപ്പൊ എന്റെ അമ്മ, ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, നമ്മള് ഒരുമിച്ച് തന്നെയായിരുന്നു. അവര് മരിച്ചു, രണ്ടാളും മരിച്ചുപോയി. ഇപ്പം എന്റെ അമ്മേന്റെ അടുക്ക ഞാൻ ഇടക്ക് വന്ന് ഇടക്ക് ഇവിടെ നിൽക്കും, പിന്നെ ഇടക്ക് നമ്മള് അപ്പുറം പോയി നിൽക്കും.
0: എവിടെയാ സ്വന്തം വീട്?
1: സ്വന്തം വീട് തൃച്ചംബരം.
0: തൃച്ചംബരം? ഓ, നമുക്ക് അറിയുന്ന ഒരുപാട്
1: അമ്പലത്തിന്റെ അടുത്താ. തൃച്ചംബരം അമ്പലത്തിന്റെ അടുത്ത്
0: അവിടെയാണ്. പോവാറുണ്ടോ അമ്പലത്തിൽ എപ്പോഴും? അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഏത് നടയിലാ വരുന്നേ?
1: ബേക്കലി അതിന്റെ അടുത്താ വീട്
0: ആണല്ലേ. ഇനി വരുമ്പോഴും നമ്മൾ അങ്ങോട്ട് വരാൻ ശ്രമിക്കാം. പേര് ഞാനിപ്പ സംസാരിക്കുന്നത് ചന്ദ്രലേഖയാണ്. ഓക്കെ
1: ഓക്കെ,
0: അപ്പൊ ശരി. എന്നാലും നമുക്ക് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും.
0: പരിപാടികൾ ഇനിയും കേൾക്കുക, ആസ്വദിക്കുക, ഞങ്ങളോടൊപ്പം ഇനിയും അങ്ങോട്ട് കൂടെ ഉണ്ടാവുക. അപ്പൊ പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: താങ്ക് യു. വിളിച്ചാലേ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
3: ഹലോ
4: ഹലോ
2: ചേട്ടാ, റേഡിയോന്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുമോ? എന്റെ സൗണ്ട് ഇങ്ങോട്ടേക്ക്
4: അടിക്കുന്നത്.
2: ഓക്കെ, ആരാണ് ആരാണ് പേര് പറഞ്ഞോളൂ.
4: രാജൻ വള്ളന്നൂർ.
2: രാജേട്ട, കുറച്ചുകൂടി മാറി നല്ലേ? നല്ലതായിരുന്നു.
4: കുറച്ചുകൂടി
2: കുറച്ചുകൂടി. ഓക്കെ, വള്ളന്നൂർ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
4: ആദ്യമായിട്ട് വിളിക്കുന്ന
2: ആണല്ലേ. എങ്ങനെയാണ് നമ്മുടെ റേഡിയോനെ കുറിച്ച് അറിഞ്ഞത്?
4: ഞാൻ റേഡിയോ പാട്ട് ഫുള്ളായിട്ട് എപ്പം കേൾക്കുന്നേ, രാവിലെ മുതൽ കേൾക്കുന്ന.
2: അതെ, നമ്മളെ റേഡിയോ
4: ഉച്ചക്ക് പണി, ഉച്ചക്ക് വയലെല്ലാം പോയി വന്നതിന് ശേഷം പിന്നെ റേഡിയോ ഒരു മണിക്ക് മുതൽ പാട്ട് കേൾക്കും.
2: കൊറേ കേൾക്കാൻ തുടങ്ങിട്ടെ?
4: കൊറേ ആയി.
2: ആഹാ, എന്നിട്ട് ഇപ്പോഴാണ് വിളിച്ചു കിട്ടിയത്?
4: ഇപ്പഴാ വിളിച്ചു കിട്ടിയത്.
2: സന്തോഷായി.
4: അതെ, സന്തോഷം.
2: ആഹാ, അപ്പൊ എല്ലാ പരിപാടികളും നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്.
4: അതെ അതെ.
2: ഏതാണ് എന്തായാലും കൂടുതലായിട്ട് കേൾക്കുന്ന പരിപാടി?
4: ഞാൻ അധികം അയ്യോ റേഡിയോ റേഡിയോ സ്റ്റേഷൻ എല്ലാ പരിപാടിയും ഫുള്ളായിട്ട് കേൾക്കും.
2: ആണല്ലേ, പാട്ടാണ്?
4: രാവിലെ വൈകുന്നേരം
2: കേൾക്കും.
4: ആ, പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
2: അങ്ങനെയാണെങ്കിൽ
4: അത്യാവശ്യം അത്യാവശ്യം ചിലപ്പം ഇങ്ങനെ പാട്ട് പാടാം. അടുത്തുള്ളൊരു പിന്നെ വായനശാലയുണ്ട് നമ്മള്,
2: അപ്പൊ പാട്ട് പാടാനുള്ള ഒരു അവസരം തരാം. അതിനു മുന്നേ ഇന്ന് ഏത് പാട്ടാണ് ഈ പരിപാടിയിലൂടെ കേൾക്കണ്ടേന്ന് കൂടി പറഞ്ഞോളൂ.
4: കണ്ണു തുറക്കാതെ ദൈവങ്ങളെ എന്നൊരു പാട്ടില്ല,
2: അഗ്നിപുത്രിയിലെ
4: സുശീലമ്മ
2: പാടിയത്.
4: സുശീലമ്മ പാടിയത്.
2: പഴയ പാട്ടിന്റെ ആരാധകനാണെന്ന്
4: തോന്നുന്നു.
2: അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഈ പാട്ടല്ലാതെ വേറെ ഏത് പാട്ടാ പാടിത്തരുന്നേ? വേറെ ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരുമോ?
4: രണ്ടുപേരും
2: പാടണോ? നിങ്ങള് വായനശാലയിലൊക്കെ പോയി പാടുന്നല്ലേ, നമ്മളെ ശ്രോതാക്കളും കേൾക്കട്ടെ. ചെറുതായിട്ട് മുളി പറഞ്ഞു പാടിയാ മതി.
4: പാറിപ്പറന്നു വന്ന മാണിക്കുയിലാളേ

0: മാതകത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്ക കുയിലാളെ, നീ എവിടെ നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ.
1: രാജേട്ടാ നന്നായിട്ടുണ്ട്. കൊറേ പേരുണ്ടോ വായനശാലയില് പാടുന്നവര്?
2: ആ വായനശാലയിൽ നമ്മള് ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളും ഇങ്ങനെ കരോക്കെ വെച്ച് പാടും. മള്ളന്നൂർ പ്രതിഭ വായനശാലയിലെ ഒരു അംഗാമയാണ്.
1: അതെയോ? അപ്പൊ ഞങ്ങളെന്നാ ഒരു ദിവസം അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വരട്ടെ?
2: വന്നോളി,
1: ഞങ്ങള് വിളിച്ചിട്ട് വരാം. എന്തായാലും ഒരുപാട് പേരുണ്ട്.
2: ഉണ്ട്. വൈകി ഞായറാഴ്ച അധികം ഒരു 6 മണി മുതൽ തുടങ്ങും.
1: 6 മണിയാണ് ടൈം അല്ലേ?
2: അതെ അതെ.
1: എന്താ ചെയ്യുന്ന രാജേട്ടൻ?
2: ഞാനിപ്പോ ആദ്യം യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് വർക്ക് ചെയ്തിരുന്നു, ഒരു 10 വർഷം.
1: ഏത് യൂണിവേഴ്സിറ്റിയില്?
2: കണ്ണൂർ യൂണിവേഴ്സിറ്റിയില്.
1: ആണോ? അപ്പൊ ബൈജു സുന്ദരത്തിനൊക്കെ അറിയോ?
2: ഓ,
1: ബൈജു സുന്ദരത്തിനൊക്കെ അറിയോ?
2: അറിയാം.
1: അത് കഴിഞ്ഞിട്ട്?
2: അത് ഇപ്പൊ ഞാൻ 2022 റിട്ടയർഡ് ആയി. അതിനുശേഷം ആദ്യം കൃഷിപ്പണിയും അതുപോലെ കുറച്ച് കച്ചവടം ഉണ്ടായിരുന്നു. ഒരു 5-10 വർഷം കച്ചവടം ഉണ്ടായിരുന്നു. പട്ടാരി.
1: എന്താ അനാദിക്കടയാണോ?
2: അനാദി.
1: അത് തുടരുന്നുണ്ടോ ഇപ്പോഴേ?
2: ഇല്ല മേഡം, അത് പിന്നെ ജോലി കിട്ടിയാല് പിന്നെ അങ്ങോട്ട് പോയി.
1: അത് കഴിഞ്ഞ് കൃഷിയിലേക്ക് പോയി ഇപ്പം.
2: അത് കഴിഞ്ഞ് കൃഷിയിലേക്ക്.
1: ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ച് വാഴ കൃഷിയാണ്
1: ഇപ്പോഴേ.
2: പിന്നെ മഴ കഴിഞ്ഞാ പിന്നെ കുറച്ച് പച്ചക്കറിന്റെ കൃഷി ഉണ്ടാവും.
1: ഓരോ സമയത്തിന് അനുസരിച്ച് ചെയ്യും. സ്വന്തം ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടും. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ?
2: ഇല്ല, അതിനപ്പുറം വലിയ അങ്ങനെ ഒരു
1: സ്വന്തം ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലേ?
2: സ്വന്തം വയലുണ്ട്, അതില് കൃഷി ചെയ്യും.
1: അപ്പൊ നമ്മുടെ ഹരിത സമൃദ്ധിയിലേക്ക് ഒരു ടോക്ക് എടുക്കാനുള്ള ആളാണ്. എന്തായാലും ഒരു സമയം നിങ്ങൾ എന്തായാലും ഒരു കർഷകനാണല്ലോ.
2: അപ്പൊ
1: എന്തായാലും ഒരു ദിവസം വരും കേട്ടോ ഇങ്ങോട്ട്.
2: ഓ ശരി ശരി, ഞാൻ എനിക്ക് റേഡിയോ സ്റ്റേഷൻ കാണണം ആഗ്രഹമുണ്ട്.
1: എല്ലാരും കൂടി വന്നോളൂ. നിങ്ങൾ പാട്ടുകാരെല്ലാരും അവിടെ കൂടുന്ന പാട്ടുകാരോട് എല്ലാരോടും പറഞ്ഞ ഒരു ദിവസം എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നോളൂ. പറഞ്ഞാ മതി,
2: നമ്മളൊരു ദിവസം പാട്ട് പാടാനില്ലേ? കുറച്ചാലും കൂടി വരട്ടെ.
1: ഓ ധൈര്യമായിട്ട് വന്നോളൂ. ഇവിടെ എപ്പോഴും എല്ലാവർക്കും മിസ് ചെയ്യാം.
2: ആയിക്കോട്ടെ.
1: വീട്ടിലെ ആൾക്കാരും കൂടി ഒന്ന് പരിചയപ്പെടുത്തോ?
2: വീട്ടിലെ ഭാര്യ പിന്നെ അംഗൻവാടി ഹെൽപ്പറാണ്.
1: അവിടെ തന്നെ
2: അടുത്താണ്. ശോഭന. രജിബ മൂത്ത മകള് രജിബ, അവള് പിന്നെ പഴശ്ശിയില് ആണ് അവിടെ കല്യാണം കഴിച്ചോണ്ട്.
1: നമ്മുടെ ഇവിടുത്തെ പഴശ്ശിയില്?
2: ഇവിടുത്തെ പഴശ്ശിയില്.
1: അപ്പൊ ഇവിടെ വരാറുണ്ടാവുമല്ലോ.
2: പഴശ്ശിയാണ് കുറച്ച് മേലോട്ടാ കേട്ടത്തിന്.
1: രജിബ അല്ലേ ആളുടെ പേര്?
2: രജിബ.
1: എന്താ ചെയ്യുന്നത്?
2: അവള് ഇപ്പം PSC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് പോലീസാണ്, എയർപോർട്ടിൽ.
1: ഓ, എയർപോർട്ടിൽ പോലീസ്.
2: അതെ അതെ.
1: കുട്ടികള്?
2: ഒരു മോളേ ഉള്ളു.
1: കുഞ്ഞിയാണോ?
2: അവൾക്ക് ഇപ്പോൾ 8 വയസ്സായി.
1: 8 വയസ്സ്. അടുത്ത എത്ര മക്കള്?
2: അടുത്തത് രശ്മി.
1: രശ്മി, രജിബ, രശ്മി.
2: രശ്മിനെ മാനന്തേരിയ കൊണ്ടുപോയ കല്യാണം കഴിച്ചുകൊണ്ട്. അവർക്ക് ഒരു കുട്ടിയായി, ഒരു ആൺകുട്ടിയുണ്ട്.
1: ആളും പഠിക്കുകയാണോ? PSC ആണോ?
2: അല്ല, ചെറിയ കുട്ടിയായി. ഇപ്പൊ ഇല്ല, അവളും PSC കോച്ചിങ് പോകുന്ന
1: പോവാണ്. അവരുടെ ഹസ്ബൻഡ്?
2: ഹസ്ബൻഡ് പിന്നെ പയ്യൻസ് ലോട്ടറിന്റെ ഇവരാണ്.
1: ആണല്ലേ? രണ്ടു മക്കളാണ്?
2: അല്ല, നേടിയ മോനുണ്ട്, അവൻ എയർഫോഴ്സിലാണ്.
1: കല്യാണം കഴിഞ്ഞു?
2: കല്യാണം കഴിഞ്ഞു.
1: അവരുടെ പേര്?
2: അശ്വതി. അവള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു.
1: ശരിയാണ്. അപ്പൊ ഇപ്പൊ വീട്ടിൽ ആരാ ഉള്ളത്? മോന്റെ ഭാര്യ?
2: വീട്ടില് ഞാനേ ഉള്ളു. ഭാര്യ വൈകുന്നേരം 4 മണി കഴിഞ്ഞാ വരും.
1: അപ്പൊ മകന്റെ ഭാര്യ എവിടുന്നാ പോവാ ജോലിക്ക്?
2: അതേ,
1: മകനും ഭാര്യ?
2: മകന്റെ ഭാര്യയും മകനും മകന്റെ ഭാര്യയും ബാംഗ്ലൂരാണ് ഉള്ളത്.
1: ഓ, ബാംഗ്ലൂരാണുള്ളത്.
2: ബാംഗ്ലൂരില്ലേ?
1: അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാ, ഞങ്ങളുടെ പരിപാടി കേൾക്കാനൊക്കെ പറയാ. അപ്പൊ ഇപ്പോഴും പാട്ട് കേൾക്കാം നമുക്ക്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ കൊടുക്കണോ?
2: ഇല്ല, ആർക്കും വേണ്ട.
1: അപ്പൊ ആസ്വദിച്ചോളൂ. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ.
2: സന്തോഷം. ഓക്കെ ഓക്കെ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0490297089. അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ, ഇത് മുടോളിന്ന് രമേശനാണ്.
1: രമേശ് ചേട്ടാ, കുറച്ചായി വിളിച്ചിട്ട് അല്ലേ? പിന്നെ പാട്ട് കൂടി ആവുമ്പോഴേക്ക് 2 മണിയാവുമല്ലോ. ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
2: എനിക്ക് മഴയത്ത് മുമ്പില് ആത്മാവിൻ പുസ്തകത്താൽ യേശുദാസ് പാടിയ ഒരു
1: ഗാനം. നല്ല പാട്ടല്ലേ?
2: ആ, നല്ല പാട്ടാണ്. അധികം
1: കാണലുണ്ട്. അപ്പോ കണ്ടാലും വീണ്ടും കാണും, ഇഷ്ടമുള്ള സിനിമ
2: ടിവിയിലൊക്കെ വന്ന് കാണും.
1: കാണും അല്ലേ? എന്തുണ്ട് വിശേഷം നാട്ടില്?
2: വിശേഷങ്ങൾ എങ്ങനെ പോകുന്നു? മഴയല്ലാണ്ട് പണിക്കൊന്നും പോയിട്ടില്ല. നല്ല നല്ല മഴയല്ലേ?
1: കുറച്ചായ പോവാത്ത പണിക്ക്.
2: രാവിലെ
1: പെയ്ത് കഴിഞ്ഞാ പിന്നെ പോവാൻ പറ്റില്ലല്ലോ. പിന്നെ വെയിൽ പിന്നെ എങ്ങനെയാ സമയം കളയാ ഇങ്ങനെ പണിക്ക്
2: പോകും? കടയിൽ അങ്ങോട്ടെല്ലാം പോവും. പിന്നെ വീട്ടില് വന്ന് ഇപ്പം പാട്ട് കേൾക്കാൻ.
1: അങ്ങനെ റേഡിയോന്റെ കൂടെ സമയം കളയും.
2: മാമ്പുള്ളിക്കാവിൽ മരരകക്കാട്ടിൽ കണി കൊന്ന കണി വെച്ച തമ്പുരാട്ടി ഇവളൊരു സങ്കലത്തി മരത്തി വെച്ചൊരു തമ്പുരാട്ടി.
1: അതെ, വരികള് മിസ്സായി പോകുന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, എന്നാലും പാടി. അടുത്ത തവണ അടുത്ത തവണ ഒരു 4 പേര് പാടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോ. അതെ അല്ലേ? ഓക്കെ, നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കാറില്ലേ?
2: രാവിലെ പത്രവാർത്തകളും മറ്റുള്ള പരിപാടിയും 6 മണി വരെ
1: കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കേൾക്കുക. എന്താ ഗ്യാപ് ഇട്ട് നമുക്ക് അടുത്ത തന്നെ വിളിക്കുക. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ ഞങ്ങളെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ പേരാവർ നമ്മള് ബിജേഷ്, ശ്രീജ, അവർക്ക് ഡെഡിക്കേഷൻ.
1: ബിജേഷ്, ശ്രീജ,
2: വെള്ളാർവള്ളി.
1: അവരൊരിക്കൽ എനിക്ക് തോന്നുന്നു ആരോ നിങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? അവരെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി, എന്തായാലും പാട്ട് കേട്ടോളൂ. ഭക്ഷണം കഴിച്ചോ?
2: ഇല്ല, ഭക്ഷണം കഴിച്ചില്ല. 2 മണിക്ക് കഴിക്കാൻ.
1: എന്നാ പാട്ട് കേട്ടോളൂ. ശരി, വിളിച്ചാലും സന്തോഷം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളറെ സൂര്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ആരാണ്?
4: ഹലോ,
3: പേര് പറയ. സുരേന്ദ്ര ഏട്ടന്, എവിടുന്നാ? ആണോ ആദ്യമായിട്ട് വിളിക്ക? ആദ്യമായിട്ട് വിളിക്കാണോ? ആണ്. കേൾക്കാറുണ്ടോ കുറെ ആയിട്ട്
4: റേഡിയോ? ആണല്ലേ.
3: ഏത് പാട്ടാ ഇന്ന് ഏട്ടന് കേക്കണ്ടേ? ഈ പാട്ടാണ് കേൾക്കേണ്ടത്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? മൂന്ന് മക്കള്. പേര് പറഞ്ഞോളൂ അവരൊക്കെ. വർക്ക് ചെയ്യുന്ന കോട്ടയത്ത്. എന്താ
4: ചെയ്യുന്നത്?
3: ബി ബി എ മയ്യിൽ. വൈഫിന്റെ പേര് കൂടി പറഞ്ഞോളൂ. പുഷ്പവല്ലി. പുഷ്പ ചേച്ചി അവിടെ ഉണ്ടോ? വീട്ടിലുണ്ടോ?
4: ഇല്ല, ഭക്ഷണം
3: കൊറയില് പോകുന്നുണ്ട്. ചേട്ടൻ വീട്ടില്? ചേട്ടൻ സ്വസ്ഥം. മുന്നേ എന്താ വർക്ക് ചെയ്തിട്ടുണ്ടോ?
4: ഞാൻ ഹോട്ടലിൽ പണിയായിരുന്നു. പോക്കില്ല
3: പോക്കില്ല. സ്വസ്ഥം. ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടാണോ ചേച്ചി പോവാറ്? കഴിച്ചോ? പരിപാടി കേട്ട് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ പരിപാടിയിൽ ഏത് പരിപാടിയാണ് ഏറ്റവും
4: ഇഷ്ടം?
3: വാർത്തയും പാട്ടുമാണ് പ്രധാനം. അപ്പോ എൻജോയ് ചെയ്തോളൂ. പാട്ടിന്ന് റെഡി ആയിട്ടുണ്ട്. കേൾപ്പിക്കട്ടെ. ശരി, വിളിച്ചതിൽ സന്തോഷം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു.
3: ഹലോ
4: ഹലോ
2: ചേച്ചി, ഫോണിന്റെ റേഡിയോന്റെ അടുത്ത് കുറച്ച് മാറി നിക്കോ.
4: ഞാൻ
2: എന്റെ സൗണ്ട് കേൾക്കുന്നു, അതാ ചേച്ചി.
4: അതെ അതെ.
2: ഓക്കെ, ആരാണ്? മരുതായിന്ന് പറഞ്ഞു വരാൻ തുടങ്ങിയല്ലോ. എന്താ
4: മരുതായി?
2: അങ്ങനെ അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണല്ലേ. ഏത് പാട്ട് കേൾക്കണം? പാടുന്നോ?
4: ഇല്ല, പാടത്തില്ല. പിന്നെ പാടാം,
2: പിന്നെ പാടാം. അതെന്താ പിന്നേക്ക്?
4: ഇപ്പൊ ശരിയില്ല.
2: ആണോ? ആരെങ്കിലും ഉണ്ടോ അവിടെ?
4: ഇവരുണ്ട്, എന്റെ ഭർത്താവ്.
2: ആണോ? അവര് കേട്ടാ കൊഴപ്പില്ലല്ലോ, പാടിത്തന്നൂടെ. ഓക്കെ, രമണീച്ചി എന്തുണ്ട് വിശേഷം? അത്ര തന്നെ വിശേഷം. ഭക്ഷണൊക്കെ കഴിച്ചോ? എന്റെ സൗണ്ട് വീണ്ടും കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റേഡിയോ ഒച്ചത്തിലാ വെച്ചേന്നല്ലേ. ആണല്ലേ, കേൾക്കാറുണ്ടല്ലോ പരിപാടിയൊക്കെ.
4: പരിപാടിയെല്ലാം കേൾക്കും ഞാൻ. പിന്നെ മില്ലിൽ പോന്നതാണ്, കീച്ചേരി മില്ലില്. അന്നേരം 1 ഭക്ഷണം കഴിക്കാൻ വരും.
2: വീട്ടില് വന്നിട്ട് ഫുഡ് കഴിക്കും. മില്ലെന്ന് വെക്കാറുണ്ടോ?
4: മില്ലെന്ന്? മില്ലില്ല, വീട്ടിലെത്തിയാലേ.
2: മില്ലിൽ ആരൊക്കെയുള്ളത് കൂടെ സഹായിക്കും?
4: മില്ലില് ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ മുതലാളി വൈകുന്നേരം വരും.
2: ഓ, നിങ്ങള് നടത്തുന്നില്ല അല്ലേ അവിടെ? ജോലി ചെയ്യാണ്. എല്ലാ എല്ലാ ഐറ്റംസും പൊടിക്കുന്നുണ്ടോ അവിടെ? എല്ലാം ഉണ്ട്. പാട്ട് കേട്ടാലോ രമണീച്ചി?
4: ആ, എന്നാ ശരി, എന്നാ കേട്ടാ.
2: ഓക്കെ.

0: HSLC+2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള 2026 July 23 to August 25.
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 10,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 20.

0: വിളിച്ചിട്ടുണ്ട്.
1: എനക്ക് സമ്മർ ഇൻ ബത്ലഹേമിലെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്നുള്ള യേശുദാസ് പാടിയ പാട്ട്.
0: പാട്ട് രണ്ടുപേരും മൂളുന്നോ?
1: ഒന്ന് ശ്രമിക്കാം.
0: ശ്രമിച്ചോളൂ.
1: ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നരികിൽ വരും അഴകിന്റെ തൂവലാണു നീ.
0: ഹലോ, പാടിയിട്ടുണ്ടോ?
1: ഞാനാ പിന്നെ ഇഷ്ടങ്ങൾ ഇനങ്ങൾ അവതരിപ്പിക്കാൻ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട്.
0: ഓർമ്മയുണ്ട്? ഇപ്പൊ ഓർമ്മ വന്നു.
1: രണ്ടു പ്രാവശ്യം വന്നു.
0: അതെല്ലേ? ഓക്കെ, എന്തുണ്ട് നാട്ടിലെ വിശേഷം?
1: നാട്ടിലിപ്പോ എല്ലാവർക്കും പണിയെല്ലാം കുറവ്, അങ്ങനെ ബുദ്ധിമുട്ടിലായിട്ട് പോകുന്നു.
0: കുറവല്ലേ? അങ്ങനെ
1: കുറവാണ്, അല്ല അങ്ങനെ ഒരു പണി നിന്നു പോയിട്ടൊന്നുമില്ല. കുറച്ചാൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്, ഈ പെയിന്റേഴ്സിനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
0: ചില ദിവസങ്ങളിൽ മഴ ഉണ്ടായിരുന്നല്ലോ അല്ലേ?
1: അതെ അതെ അതെ, ഇന്ന് രാവിലെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നല്ല തെളിഞ്ഞ കാലാവസ്ഥയല്ലേ,
0: നമ്മളെ സമയം ഏകദേശം ആവാൻ പോവാണ്. നമുക്ക്
1: ആയിക്കോട്ടെ
0: കേട്ടാലോട്ടാ.
1: ഞാൻ വീണ്ടും വിളിക്കാം, പിന്നെ വിളിക്കാം.
0: ഗ്യാപ്പിട്ടിട്ട് വിളിച്ചോളൂ.
1: ഓക്കെ റൈറ്റ്.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. ഈ ഇഷ്ടഗാനങ്ങളിൽ കൂടെ ഉണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവന. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാവർക്കും റേഡിയോ മലബാറിന്

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള 2026 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 10,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദിമേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്രയാലപിച്ചതാണ്, ബിച്ചു തിരുമലയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: வெறுதே நினைச்சு போய்.
1: വൂണ്ട് എന്ന ചിത്രത്തിലെ എം ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് അടുത്തത്.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
2: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
3: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
2: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: വജ്രകിശോര ബാബുവും രാജേന്ദ്രബാബുവും എതിരറ്റ ഒരു ജോഡിയായിരുന്നു. അവരുടെ ഉറ്റ സ്നേഹവും ശുശ്രൂഷയും എനിക്ക് അവരുടെ സഹായം കൂടാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാക്കി. അവരുടെ ശിഷ്യന്മാരോ ചങ്ങാതിമാരോ ആയ ശംഭു ബാബുവും അനുഗ്രഹ ബാബുവും ധരണി ബാബുവും രാമനവമി ബാബുവും മറ്റു വക്കീൽമാരും എപ്പോഴും ഞങ്ങളുടെ കൂടെയായിരുന്നു. വിന്ധ്യാബാബു, ജനക്കാടി ബാബു എന്നിവരും ഇടയ്ക്കിടെ വന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു. ഇവരെല്ലാവരും ബീഹാറികളാണ്. അവരുടെ മുഖ്യ ജോലി കുടിയാന്മാരുടെ മൊഴികൾ എഴുതിയെടുക്കലായിരുന്നു. പ്രൊഫസർ കൃപലാനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സിന്ധിയെങ്കിലും ഒരു ബീഹാരിയേക്കാളും ബീഹാരിയായിരുന്നു. തങ്ങൾ പോയി പാർക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്കിടയിൽ പാലിൽ പഞ്ചസാര എന്ന പോലെ ലയിച്ചു ചേരാൻ സാധിക്കുന്ന ചുരുക്കം ചില പ്രവർത്തകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചുരുക്കം പേരിൽ ഒരാളാണ് കൃപലാനി. അദ്ദേഹം ഒരു അന്യ സംസ്ഥാനക്കാരനാണെന്ന് ആർക്കും തോന്നില്ല. അദ്ദേഹമായിരുന്നു എൻ്റെ പ്രധാന ദ്വാരപാലൻ. ദർശനകാംക്ഷികളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് അദ്ദേഹം തൽക്കാലം തൻ്റെ ജീവിതോദ്ദേശമാക്കി തീർത്തു. ചിലപ്പോൾ തൻ്റെ സുലഭമായ നേരം പോക്കും മറ്റു ചിലപ്പോൾ തൻ്റെ അക്രമരഹിതമായ ഭീഷണികളും കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ തിരക്കൊഴിച്ചു വന്നു. സന്ധി മയങ്ങിയാൽ അദ്ദേഹം ഒരധ്യാപകനായി തൻ്റെ ചരിത്ര പാഠങ്ങളെക്കൊണ്ടും അഭിപ്രായങ്ങളെക്കൊണ്ടും തൻ്റെ ചങ്ങാതിമാരെ വിനോദിപ്പിക്കുകയായി. ഭീരുക്കളായി അടങ്ങിയിരിക്കുന്ന വല്ല സന്ദർശകരുമുണ്ടെങ്കിൽ അവരെ ഇതെല്ലാം ധീരരാക്കി തീർത്തു. എപ്പോഴെങ്കിലും വേണ്ടി വന്നാൽ എന്നെ സഹായിക്കാൻ സന്നദ്ധരായവരുടെ കൂട്ടത്തിൽ മൗലാന മസ്ഹറുൽ ഹക്ക് തൻ്റെ പേരുൾപ്പെടുത്തിയിരുന്നു. മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം ഞങ്ങളുടെ സ്ഥലത്ത് വന്നു പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആഡംബരവും അന്തസ്സുമേറിയ ജീവിതവും ഇന്നത്തെ എളിയ മട്ടിലുള്ള ജീവിതവും തമ്മിൽ അന്തരം ചില്ലറയല്ല. അദ്ദേഹം ഞങ്ങളിൽ ഒരാളാണെന്ന് തോന്നുമാറാണ് ഞങ്ങളോട് ഇടപെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമോടികൊണ്ട് ഒരന്യന് മറ്റൊരു ധാരണയ്ക്കാണ് ഇടയുണ്ടായിരുന്നത്. ബീഹാർ എനിക്ക് അധികം പരിചയപ്പെട്ടു വന്നതോടുകൂടി ഗ്രാമങ്ങളിൽ തക്ക വിദ്യാഭ്യാസത്തിന് ഏർപ്പാട് ചെയ്യാതെ സ്ഥിരമായ യാതൊരു പ്രവൃത്തിയും സാധ്യമില്ലെന്ന് എനിക്ക് ബോധ്യമായി. കർഷകരുടെ അജ്ഞത ദയനീയമായിരുന്നു. അവർ തങ്ങളുടെ കുട്ടികളെ തിണ്ടി നടക്കുവാൻ വിടുകയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മുക്കാൽ കൂലിക്ക് നീലത്തോട്ടങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുപ്പിക്കുകയോ ചെയ്തു വന്നു. അക്കാലത്ത് പുരുഷന്മാർക്ക് കൂലി 10 മുക്കാലിലും സ്ത്രീകൾക്ക് 6 മുക്കാലിലും കുട്ടികൾക്ക് 3 മുക്കാലിലും അധികമുണ്ടായിരുന്നില്ല. ഒരു ദിവസം 4 എണ്ണം സമ്പാദിക്കാൻ കഴിയുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാണെന്ന് കരുതി വന്നു. എൻ്റെ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം 6 ഗ്രാമങ്ങളിൽ പ്രൈമറി സ്കൂളുകൾ തുറക്കുവാൻ ഞാൻ തീർച്ചയാക്കി. ഗ്രാമക്കാരും ഞങ്ങളും തമ്മിലുണ്ടായിരുന്ന നിശ്ചയങ്ങളിലൊന്ന് അവർ അധ്യാപകന്മാർക്ക് ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും കൊടുക്കണമെന്നും മറ്റുള്ള ചെലവുകൾ ഞങ്ങൾ നിവർത്തിച്ചു കൊള്ളാമെന്നുമായിരുന്നു. ഗ്രാമക്കാരുടെ കയ്യിൽ റൊക്കം പണം ദുർലഭമായിരുന്നു. എന്നാൽ ഭക്ഷണ സാധനങ്ങൾ നൽകാൻ അവർക്ക് വിഷമമില്ല. ധാന്യവും മറ്റു പദാർത്ഥങ്ങളും സംഭാവന ചെയ്യാൻ അവർ ഒരുക്കമാണെന്ന് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. എവിടെ നിന്നാണ് അധ്യാപകന്മാരെ കിട്ടുക എന്നതൊരു വലിയ പ്രശ്നമായിരുന്നു. കഷ്ടിച്ച് ചെലവ് കഴിക്കാൻ പോരുന്നൊരു സംഖ്യയ്ക്കോ പ്രതിഫലം ഒന്ന് വാങ്ങാതെയോ പ്രവൃത്തിയെടുക്കാൻ ഒരുക്കമുള്ള അധ്യാപകന്മാരെ അതാത് സ്ഥലത്ത് തന്നെ കാണുക പ്രയാസം. കേവലം സാധാരണക്കാരായ അധ്യാപകന്മാരുടെ കയ്യിൽ കുട്ടികളെ ഒരിക്കലും ഏൽപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അധ്യാപകന്മാർക്ക് പുസ്തകജ്ഞാനത്തേക്കാൾ അത്യാവശ്യമായ യോഗ്യത നടപടി ഗുണവും സ്വഭാവ ദാർഢ്യവുമാണ്. അതുകൊണ്ട് പ്രതിഫലം കൂടാതെ പ്രവൃത്തിയെടുക്കാൻ ഒരുക്കമുള്ള അധ്യാപകന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥന പ്രസിദ്ധപ്പെടുത്തി. അതിന് ഉടൻ അനുകൂലമായ ഫലം കണ്ടു. ശ്രീയുത് ഗംഗാധര റാവു ദേശ്പാണ്ഡെ ബാബാ സാഹേബ് സോമനെയും പുണ്ഡരീകിനെയും അയച്ചു. ബോംബെയിൽ നിന്ന് മിസ്സിസ് അവന്തികബായി ഗോഖലെയും പൂനെയിൽ നിന്ന് മിസ്സിസ് ആനന്ദിബായി വൈശമ്പായനും വന്നു. ആശ്രമത്തിൽ നിന്ന് ഞാൻ ചോട്ടാലാളിനെയും സുരേന്ദ്രനാഥിനെയും എൻ്റെ മകൻ ദേവദാസിനെയും വരുത്തി. ഏകദേശം ഈ കാലത്ത് മഹാദേവ ദേശായിയും നരഹരി പാരിക്കും തങ്ങളുടെ പത്നിമാരോടുകൂടി എൻ്റെ കൂടെ ചേർന്നു. കസ്തൂരിബായിയെയും ഞാൻ വരുത്തി. ഇങ്ങനെ ഇതൊരുവിധം നല്ല ബലമുള്ളൊരു സംഘമായി. ശ്രീമതി അവന്തികബായും ശ്രീമതി ആനന്ദിബായും വേണ്ടതുപോലെ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ്. എന്നാൽ മിസ്സിസ് ദുർഗാ ദേശായിക്കും മിസ്സിസ് മണിബെൻ പാരിക്കിനും കഷ്ടിച്ച് ഗുജറാത്തിയിലുള്ള അറിവല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കസ്തൂരിബായിക്ക് അതുമില്ല. ഈ സ്ത്രീകൾ എങ്ങനെ കുട്ടികളെ ഹിന്ദിയിൽ പഠിപ്പിക്കും? അവർ കുട്ടികളെ വ്യാകരണവും എഴുത്തും വായനയും കണക്കുമല്ല, മുഖ്യമായി ശുചിത്വവും നല്ല ശീലവുമാണ് പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ അവരെ മനസ്സിലാക്കി. പിന്നെ അക്ഷരങ്ങളെ സംബന്ധിച്ച് തന്നെയും ഗുജറാത്തിയും ഹിന്ദിയും മറാത്തിയും തമ്മിൽ അവർ വിചാരിക്കുന്നത്ര വലിയ വ്യത്യാസമില്ലെന്നും പ്രൈമറി ക്ലാസ്സുകളിൽ ഏതുവിധവും അക്ഷരങ്ങളും അക്കങ്ങളും പഠിപ്പിക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ലെന്നും ഞാൻ വിശദമാക്കി. ഇതിൻ്റെ ഫലമായി ഈ സ്ത്രീകൾ പഠിപ്പിച്ച ക്ലാസ്സുകൾ ഏറ്റവും വിജയകരമായി കണ്ടു. ഈ പരിചയം അവർക്ക് ആത്മവിശ്വാസവും തങ്ങളുടെ പ്രവൃത്തിയിൽ അഭിരുചിയും ജനിപ്പിച്ചു. അവന്തികബായിയുടെ പള്ളിക്കൂടം ഒരു മാതൃകാ പള്ളിക്കൂടമായി തീർന്നു. അവർ ഉള്ളിഴിഞ്ഞ് തൻ്റെ പ്രവൃത്തിയിൽ മുഴുകി. തൻ്റെ അസാമാന്യ വൈഭവമെല്ലാം അവർ അതിൽ പ്രതിഫലിപ്പിച്ചു. ഈ സ്ത്രീകൾ വഴിയായി കുറഞ്ഞൊരു തരത്തിൽ ഞങ്ങൾക്ക് ഗ്രാമങ്ങളിലെ സ്ത്രീജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പാട് ചെയ്തുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടില്ല. ഗ്രാമങ്ങൾ അശുചിയായി കിടക്കുകയാണ്. ഇടവഴിയിൽ അഴുക്ക് കെട്ടിക്കിടക്കുന്നു. കിണറുകൾക്ക് ചുറ്റും ചളിയും ദുർഗന്ധവും പരന്നിരുന്നു. മുറ്റങ്ങൾ അസഹ്യമാവണ്ണം വൃത്തികെട്ടവയായിരുന്നു. പ്രായം ചെന്നവർക്ക് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഉപദേശം അത്യാവശ്യമായിരുന്നു. അവർക്കൊക്കെ പല ത്വക്ക് രോഗങ്ങളും ബാധിച്ചിരുന്നു. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ കഴിയുന്നിടത്തോളം ശുചീകരണ പ്രവൃത്തി ചെയ്യണമെന്നും ഗ്രാമീണരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കണമെന്നും തീർച്ചയാക്കി. ഈ പ്രവൃത്തിക്ക് ഡോക്ടർമാർ ആവശ്യമായി. പരേതനായ ഡോക്ടർ ദേവിനെ കുറച്ചു കാലത്തെ കയച്ചു തരാൻ ഞാൻ ഭാരത് സേവാ സംഘത്തോട് അപേക്ഷിച്ചു. ഞങ്ങൾ തമ്മിൽ വലിയ മിത്രങ്ങളായിരുന്നു. 6 മാസം ഞാൻ പണിയെടുത്തു കൊള്ളാമെന്ന് അദ്ദേഹം ഏറ്റു. അധ്യാപകരെല്ലാം പുരുഷന്മാരും സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു. അവരാരും തന്നെ തോട്ടക്കാരുടെ മേലുള്ള ആക്ഷേപ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഏർപ്പെടരുതെന്ന് ഖണ്ഡിതമായി അവരെ എല്ലാം ഉപദേശിച്ചു. വല്ലവർക്കും വല്ല ആക്ഷേപവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ നിർദ്ദേശിച്ചു. ആരും അവരവർക്ക് നിശ്ചയിച്ച അതിർവിട്ട് പ്രവർത്തിച്ചുകൂടാ എന്ന് നിഷ്കർഷിച്ചു. ചമ്പാരനിൽ എൻ്റെ മിത്രങ്ങൾ ഈ കൽപ്പനകളെ അസാമാന്യമായ വിശ്വാസത്തോടെ നിറവേറ്റി. എങ്ങും ഒരിക്കലും ഒരനുസരണക്കേടുണ്ടായതായി എനിക്ക് ഓർമ്മയേയില്ല. ഗാന്ധി ഗീതം.

പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. രാമനാമത്തിന്റെ ശക്തി ഏതായാലും ചില വ്യവസ്ഥകൾക്കും പരിമിതികൾക്കും വിധേയമാണ്. രാമനാമം മന്ത്രവാദം പോലെയല്ല. അമിത ഭക്ഷണം മൂലം ഒരാൾക്ക് അസുഖമുണ്ടാകുകയും അതിന്റെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അങ്ങനെ വീണ്ടും തീറ്റ ആരംഭിക്കുന്നതിനും അയാൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് വയ്ക്കുക. അയാൾക്കുള്ളതല്ല രാമനാമം. നല്ലൊരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമേ രാമനാമം ഉപയോഗിക്കുവാൻ സാധിക്കൂ. ഒരിക്കലും തിന്മയ്ക്കു വേണ്ടി സാധ്യമല്ല. അല്ലെങ്കിൽ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരുമായിരുന്നേനെ ഏറ്റവും വലിയ ഭക്തർ. ഹൃദയശുദ്ധിയുള്ളവർക്കും പരിശുദ്ധി ആർജിക്കണമെന്നും പരിശുദ്ധരായി തന്നെ ഇരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് രാമനാമം. അതൊരിക്കലും സുഖാസ്വാദനത്തിനുള്ള ഒരു മാർഗമായി തീരുക സാധ്യമല്ല. അമിത ഭക്ഷണത്തിന് പ്രാർത്ഥനയല്ല, ഉപവാസമാണ് പ്രതിവിധി. ഉപവാസം അതിൻ്റെ പ്രവൃത്തി നടത്തിയതിനു ശേഷമേ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുള്ളൂ. പ്രാർത്ഥന ഉപവാസത്തെ സുഖമാവും സഹ്യമാക്കി തീർക്കും. അതുപോലെ രാമനാമം ജപിക്കുമ്പോൾ തന്നെ ഔഷധങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വന്തം ശരീരത്തെ ചികിത്സിക്കുന്നുവെങ്കിൽ ആ രാമനാമ ജപം അർത്ഥശൂന്യമായ ഒരു പ്രകടനമായി തീരും. ഒരു രോഗിയുടെ ദുർവൃത്തിയെ സഹായിക്കുന്നതിന് തൻ്റെ കഴിവുകൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്ടർ തന്നെ തന്നെയും രോഗിയെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ശരീരത്തെ സൃഷ്ടികർത്താവിനെ ആരാധിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി കാണുന്നതിന് പകരം അതിനെ ആഡംബരത്തിനുള്ള ഒരു വസ്തുവായി കാണുകയും അതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തുന്നതിന് വെള്ളം പോലെ പണം ദൂർത്തടിക്കുകയും ചെയ്യുന്നതിനപ്പുറം എന്ത് അധപ്പതനും മനുഷ്യനുണ്ടാകാനാണ്. രാമനാമം നേരെ മറിച്ച് ചികിത്സിക്കുന്നതോടൊപ്പം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആകയാൽ അത് ഉദ്ധരിക്കുന്ന ഒന്നാണ്. അതിലാണ് അതിൻ്റെ ഉപയോഗവും പരിമിതികളും.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകത്തിൽ ചേതസ് മാലൂർ എഴുതിയ കഥ, ശിവലിംഗനും മറ്റു ചിലരും, അവതരണം അശ്വിനി. അശ്വിനി രചിച്ച കഥ രാത്രിയിൽ വിരിഞ്ഞ നിശാഗന്ധി, അവതരണം രാമകൃഷ്ണൻ പഴശ്ശി. ലക്ഷ്മണൻ കുയിലൂർ എഴുതി ആലപിക്കുന്ന ഗാനം തീർത്ഥയാത്ര. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നു പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിലൂടെ കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത കേൾക്കാം. തുടർന്ന് കേൾക്കാം ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥാഗാനലയം. ഇതിൽ ഭരതായനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഹൈമാവതി ശ്രീധരൻ. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും, അവതരണം ഡോക്ടർ PV ജയരാജ് ആൻഡ് ലീന ജയരാജ് മട്ടന്നൂർ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. ഇതിൽ കഥ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം.

9:15 താരസ്വരം, 9:45 വളയം. ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി, 2 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ട്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
2: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് IT മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. KTDC പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65th സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു.

0: തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

രാമകഥ ഗാനലയം. എട്ടാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണ ഗുഹസംവാദം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് ദിയ ധനേഷ്, ഇരിട്ടി, പുന്നാട്.

ശ്രീരാമചന്ദ്രൻ അമ്മ കൗസല്യാദേവിയുടെ അരികിലേക്ക് ചെന്നു. പ്രിയ മകനെ കണ്ട് സന്തോഷിച്ച് ആലിംഗനം ചെയ്ത് മൂർധാവിൽ ചുംബിച്ച് ആഹാരം കഴിക്കാനായി ക്ഷണിച്ചു. അപ്പോൾ ഭുജിക്കുവാനുള്ള അവസരമല്ല, ദണ്ഡകാര്യത്തിലേക്ക് പുറപ്പെടുവാനാണ് നിശ്ചയം എന്ന് രാമൻ അറിയിച്ചു. തന്റെ പിതാവ് കൈകേയി മാതാവിന് നൽകിയ വരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരതന് രാജ്യവും എനിക്ക് വനവാസവുമാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ മുനിവേഷധാരിയായി 14 വർഷം താമസിച്ച ശേഷം വേഗത്തിൽ മടങ്ങിവരും. ഇതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇത് കേട്ട കൗസല്യാദേവി പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണു. പിന്നെ എഴുന്നേറ്റ് അതീവ ദുഃഖത്തോടെ, രാമ, നീ വനത്തിലേക്ക് പോകുന്നുവെന്നത് സത്യമെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോവുക. നീയില്ലാതെ ഞാൻ ക്ഷണാർത്ഥം പോലും എങ്ങനെ ജീവിക്കും? തള്ളപ്പശു പൈക്കുട്ടിയെ വെടിഞ്ഞു നിൽക്കാൻ എങ്ങനെ ശക്തിയാകുന്നില്ലയോ, അപ്രകാരം പ്രാണനേക്കാൾ പ്രിയതമനായ നിന്നെ വിട്ടു നിൽക്കാൻ ഞാനും ശക്തയല്ല. കൗസല്യയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണനാകട്ടെ ക്രുദ്ധനായി 3 ലോകങ്ങളും ദഹിപ്പിച്ചു കളയുമെന്ന മട്ടിൽ ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു: ഉന്മത്തനും ഭ്രാന്തമനസ്സോടു കൂടിയവനുമായ പിതാവിനെ ബന്ധനസ്ഥനാക്കി ഭരതനെയും ബന്ധുക്കളെയും അമ്മാമന്മാരെയും വധിച്ചു കളയാം. ലോകം മുഴുവൻ ഭസ്മീകരിക്കുന്ന എന്റെ ശൗര്യം എല്ലാവരും കാണട്ടെ. ജ്യേഷ്ഠ, അഭിഷേകത്തിനൊരുങ്ങുക. ഞാൻ വില്ലും അമ്പുമെടുത്ത് വിഘ്നകാരികളെയെല്ലാം അന്ത്യം വരുത്തും. ഇത് കേട്ട ശ്രീരാമൻ ലക്ഷ്മണനെ ആലിംഗനം ചെയ്തുകൊണ്ട് സാന്ത്വനവാക്കുകൾ പറഞ്ഞു. ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ഹർഷാശ്രുക്കളോടെ ഗദ്ഗദത്തോടെ രാമനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം അങ്ങയാൽ ദൂരീകൃതങ്ങളായി. അങ്ങയെ വനത്തിലേക്ക് അനുഗമിക്കുവാൻ എനിക്ക് അനുമതി തന്നാലും, അപ്രകാരം എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും. ഇത് കേട്ട ശ്രീരാമൻ അങ്ങനെയാവട്ടെ ലക്ഷ്മണ എന്നു പറഞ്ഞു. അനന്തരം സീതാദേവിയെ സമാധാനിപ്പിക്കുവാനായി അവരുടെ സമീപത്തേക്ക് ചെന്നു. തന്റെ പ്രിയതമൻ വന്നത് കണ്ട് സുസ്മിതയായ സീതാദേവി ഭക്തിപരസരം ഭർതൃപാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു: അങ്ങെന്താണിങ്ങനെ സൈന്യത്തിന്റെ അകമ്പടിയോ വെൺകൊറ്റക്കുടയോ വാദ്യഘോഷങ്ങളോ സാമന്തരാജാക്കന്മാരുടെ അകമ്പടിയോ കൂടാതെ സംഭ്രമത്തോടെ വന്നിരിക്കുന്നത്? ശ്രീരാമൻ പറഞ്ഞു: ഹേ ശുഭേ, പിതാവിനാൽ എനിക്ക് ദണ്ഡകാരണ്യം മുഴുവൻ രാജ്യമായി നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ പിതാവിന്റെ ആജ്ഞയാൽ ഞാൻ വനവാസത്തിന് പുറപ്പെടുകയാണ്. അതുകൊണ്ട് മാതൃസമീപത്തേക്ക് ചെന്ന് അവരുടെ ശുശ്രൂഷയിൽ ഏർപ്പെടുക. ശ്രീരാമൻ നടന്ന സംഭവങ്ങളെല്ലാം സീതയോട് വിശദീകരിച്ചു. ഇത് കേട്ട സീതാദേവി പ്രസന്നയായി ഇങ്ങനെ പറഞ്ഞു: വനത്തിലേക്ക് മുന്നിൽ നടക്കുന്നത് ഞാനാണ്, അങ്ങ് പിന്നാലെ വരിക. എന്നെ കൂടാതെ പോകുന്നത് ഒന്നുകൊണ്ടും ഉചിതമല്ല. സീതാവചനം കേട്ട് പ്രീതനായ ശ്രീരാമൻ പ്രിയതമയും പ്രിയവാദിനിയുമായ സീതയോട് ഇങ്ങനെ പറഞ്ഞു: ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ വനത്തിലേക്ക് നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അവിടെ മനുഷ്യഭുക്കുകളായ ദുഷ്ടരാക്ഷസന്മാർ അനേകമുണ്ട്. ഭക്ഷിക്കുവാനാണെങ്കിൽ എരിവും പുളിവുമുള്ള ഫലമൂലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ചരലും മുള്ളും നിറഞ്ഞതാണ് എല്ലാ വഴികളും. തണുപ്പും മഞ്ഞും സഹിച്ച് കാൽനടയായി തന്നെ സഞ്ചരിക്കേണ്ടി വരും. വനത്തിലുള്ള രാക്ഷസന്മാരെ കണ്ടാൽ പ്രാണൻ തന്നെ വിട്ടുപോകും. അതിനാൽ നീ ഈ ഗൃഹത്തിൽ തന്നെ വസിക്കുക. എന്നെ അധികം താമസിയാതെ കാണുവാൻ പറ്റും. ഇപ്രകാരമുള്ള ശ്രീരാമവാക്യം കേട്ട് സീത വ്യസനവും കോപവും പൂണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി ഇങ്ങനെ മറുപടി പറഞ്ഞു: ധർമ്മപത്നിയും പതിവ്രതയുമായ എന്നെ, ദയാലുവായ അങ്ങെന്താണ് ഇങ്ങനെ ത്യജിക്കാൻ മുതിരുന്നത്? അങ്ങയുടെ സമീപത്ത് തന്നെ വസിക്കുന്ന എന്നെ ഉപദ്രവിക്കാൻ ആർക്കാണ് കഴിയുക? അങ്ങ് ഭക്ഷിച്ച് അവശേഷിക്കുന്ന ഫലമൂലാദികൾ എനിക്ക് അമൃതന തുല്യമായിരിക്കും. ഞാൻ അതിനാൽ തൃപ്തയാണ്. അങ്ങയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ കുശയും ദർഭയും മുള്ളുമെല്ലാം എനിക്ക് പൂമെത്ത പോലെയാണ്. ഞാൻ അങ്ങയ്ക്കൊരു ക്ലേശവും ഉണ്ടാക്കില്ല. അങ്ങയുടെ കാര്യങ്ങൾക്ക് എന്നെക്കൊണ്ട് സഹായമേ ഉണ്ടാവുകയുള്ളൂ. ഞാനും കൂടെ വന്നുകൊള്ളട്ടെ. എന്നെ കൂടാതെ അങ്ങ് പോവുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രാണങ്ങളെ ത്യജിക്കും. ഇപ്രകാരമുള്ള നിശ്ചയദാർഢ്യത്തെ മനസ്സിലാക്കിയ രഘുനന്ദനൻ: ദേവി, എന്റെ കൂടെ വനത്തിലേക്ക് വന്നാലും. തുടർന്ന് ലക്ഷ്മണൻ സുമിത്രയെ കൗസല്യാദേവിയെ ഏൽപ്പിച്ച് ശാപബാണാദികളോടുകൂടി ശ്രീരാമസമക്ഷം വന്നെത്തി. അവർ മൂവരും ദശരഥ സമീപത്തേക്ക് യാത്രയായി. സീതാസമേതനായി ലക്ഷ്മണനോടുകൂടി ശ്രീരാമചന്ദ്രൻ പൗരന്മാരെയും ഗ്രാമീണരെയും ആനന്ദത്തോടുകൂടി വീക്ഷിച്ചുകൊണ്ട് സാവധാനത്തിൽ രാജപഥത്തിൽ കൂടി സഞ്ചരിച്ച് പിതാവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഹരിത സമൃദ്ധി
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മുയ്യം പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ എം പി പുരുഷോത്തമൻ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇപ്പോഴേ ഏറ്റവും കൂടുതൽ വന്യജീവികളുടെ ആക്രമണവും അതുപോലെ കൃഷിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നശിപ്പിക്കുന്നുണ്ടോ? വന്യജീവികളുണ്ടോ ഇവിടെ?
2: വന്യജീവികളും ഉണ്ട്, പക്ഷെ നമ്മളെ ഈ പച്ചക്കറികളിൽ അടക്ക് നമ്മളെ പന്നി എല്ലാം ഇറങ്ങി തിരിഞ്ഞിട്ട് ഇപ്പം ചില മേഖലകളിൽ നല്ല ഗുണമുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒറ്റപ്പെട്ട രീതിയിലാണ് ഇതുവരെ അങ്ങനെ വന്നിരുന്നത്. എന്നാലും നമ്മളതിനൊരു പിന്നെ എന്നാ ഒരു നിയന്ത്രണത്തിന് വേണ്ടി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാരികളും അതുപോലെ തന്നെ ഗ്രീൻ നെറ്റും പിന്നെ പല പെനോയിൽ പോലെ മറ്റേ ഇതിലെല്ലാം ചേർത്ത് അതിൽ പറയുന്നുണ്ട്. നമ്മളത് ചെയ്തില്ല. അങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലാണ് വന്യമൃഗങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പറമ്പുകളിൽ കവുങ്ങ്, തെങ്ങ്, പിന്നെ കപ്പ, അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു 20 സെൻറ്റ് ഇപ്പോൾ കപ്പയും ചേനയും വെച്ചിട്ടുണ്ട്. അതിലൊന്നും കളക്കാൻ പോകണ്ട. ചേന ഇപ്പം അതിൻ്റെ അത് കുറച്ചുണ്ട്. അതെല്ലാം വന്യമൃഗ പറമ്പിലെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ വയന്നാൽ വലിയ കുറച്ച് കുറവാണ് ഇപ്രാവശ്യം.
1: എങ്ങനെയാണ് വളങ്ങളൊക്കെ, ജൈവ വളമാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്?
2: നമ്മളിപ്പോൾ നമ്മളെ പച്ചക്കറിയിലേയും നമ്മൾ പൂർണ്ണമായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ജൈവവളം തന്നെയാണ്. ജൈവവളം നമ്മൾ ആട്ടും കാഷ്ടം, ഇപ്പം നമ്മളീ പ്രാവശ്യം അതുപോലെ തന്നെ കോഴിവളം, അങ്ങനെ ആട്ടും കാഷ്ടം കിട്ടിയില്ല കാലിവളം അത് വെച്ച് അടിവളമായിട്ട് നമ്മൾ ആദ്യം ഇടും. അടിവളം ഇട്ട് അതിൽ നമ്മൾ എല്ല് പൊടി ഇട്ടിട്ടുണ്ട്, വേപ്പും പുണ്ണാക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഞാൻ ഇട്ടിട്ടാണ് നമ്മൾ
1: പച്ചക്കറി
2: എല്ലാം നമ്മൾ അല്ല അത് വാങ്ങിയിട്ട് ഒരു തടത്തിൽ എന്ന നിലയിൽ നമ്മളെല്ലാം അതിൽ മിക്സാക്കിയിട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ തൈ നടാറ്. ശേഷം നമ്മളതിന് അല്പം രാസവളം കൊടുക്കും. രാസവളം എന്തായാലും ജൈവ പൂർണ്ണമായ ഒരു ജൈവം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. രാസവളം ഇല്ലെങ്കിൽ നമുക്ക് ജൈവ കൃഷിയിലേക്ക് കൂടി നമുക്ക് വലിയൊരു ഒരു കർഷകർക്ക് അതിനെ ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ കുറച്ച് അതിനെ അധ്വാനിച്ച് തന്നെ പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണല്ലോ.
1: നിങ്ങളിപ്പോൾ ഒരുപാട് പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ ഉണ്ട്, ഇത് എവിടുന്നാണ് നിങ്ങൾ വിത്ത് ഇതിൻ്റെയൊക്കെ ശേഖരിക്കുന്നത്?
2: ഇപ്പം എല്ലാവരും ഈ ഹൈബ്രിഡ് വിത്തിലേക്ക് മാറിക്കഴിഞ്ഞു. നാടൻ വിത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ നാടൻ വിത്ത് നമ്മൾ ഈ ഹൈബ്രിഡിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ നടുമ്പോൾ അതിൻ്റെ പരാഗണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നാടൻ വിത്തിന് രണ്ടാമത്തെ പ്രാവശ്യം അതിൻ്റെ ക്വാളിറ്റികളെല്ലാം മാറി വരുന്ന ഒരു സാഹചര്യം വരും.
1: രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല,
2: പറ്റില്ല. അതിൻ്റെ ഹൈബ്രിഡ് വിത്തിൻ്റെ ഇടയിൽ തന്നെ നാടൻ വിത്ത് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി രണ്ടാമത്തെ പ്രാവശ്യം വിത്തെടുത്ത് വെക്കുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഹൈബ്രിഡ് നമ്മൾ മാറ്റി ഇത് ഓരോ വർഷവും വാങ്ങി വാങ്ങി
1: ചെയ്യുന്നതാണ്.
2: കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് വിത്തുകൾ കിട്ടില്ല. കൃഷിഭവനിൽ നമ്മൾ സർക്കാർ നിർദ്ദേശിക്കുന്ന ഫാമുകളിൽ നിന്നും വരുന്ന ആ വിത്ത് മാത്രമാണ് കിട്ടുന്നത്.
1: നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ?

0: ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, സർക്കാർ ആനുകൂല്യങ്ങൾ. അത് പിന്നെ നമ്മളെ നെൽകൃഷിയായാലും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയായാലും നമുക്ക് ഒരു സെൻറ്റിന് ഒരു 80 രൂപ വെച്ചിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ ഇതിൽ നീക്കി വെച്ച ആ ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുയ്യം പ്രദേശത്ത് ഒരു എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്റർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ 12.5 ഏക്കറിൽ കൂടുതൽ നമ്മൾ 25 ഏക്കറോളം നമ്മൾ പച്ചക്കറി കൃഷി ഇപ്പം നമുക്ക് നിലവിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12 ഏക്കറിൻ്റെ ആനുകൂല്യം ഡിവൈഡാക്കി എല്ലാ കർഷകർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
1: ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൃഷിയിലുണ്ടല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും വലിയൊരു നഷ്ടം സംഭവിച്ചത് ഓർമ്മയിലുണ്ടോ?
0: ഇപ്പം നമുക്ക് ഒരു നഷ്ടം സംഭവിച്ചു. ഇപ്പം 6 നമ്മളിപ്പം കഴിഞ്ഞ ഇതിൽ ഒരു 6 പിന്നെ ഏകദേശം 6 ഏക്കറോളം ഞാനും ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ കൃഷി ചെയ്തു. കൃഷി ചെയ്തപ്പോൾ നമ്മളൊരു താല്പര്യത്തോടുകൂടിയാണ് ഇറങ്ങിയത്. അപ്പോൾ 6 പ്രാവശ്യം വെള്ളം കയറി, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 6 പ്രാവശ്യം വെള്ളം കയറി, നമ്മുടെ ഭൂമിയുടെ ഘടന മാറി, ഈ പാടശേഖരത്തിൻ്റെ ഭൂമിൻ്റെ ഘടന മാറി, അതുപോലെ തന്നെ നമ്മൾ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ ജലസേചന സൗകര്യം ഇല്ല, തോടിൻ്റെ ഘടന മാറി, അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്നപ്പോൾ 6 പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ കാർഷികം ഈ നെൽകൃഷി മുഴുവൻ നശിച്ചു. കുറേ ഭാഗം എന്നാലും നമുക്ക് ചെലവിട്ട പൈസ കിട്ടും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്.
1: ഇപ്പോഴും അതുകൊണ്ട്
0: പിന്മാറുന്ന ഒരു കാർഷിക മേഖലയിൽ നിന്ന് പിന്മാറുന്ന ഒരു പരിപാടിയും ഇല്ല.
1: പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്?
0: പുതുതലമുറയോട് നമുക്ക് കഴിയാവുന്നത് ചെയ്യണം എന്നുള്ളൊരു പറയണമെന്നുള്ള താല്പര്യമുണ്ട്, പക്ഷെ അവർ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവില്ല. പക്ഷെ അതിനെല്ലാം നമ്മളെന്തിനാ ഒരു ഒരു ഒരു ഇതായിട്ട് കൂട്ടായ്മയോടുകൂടി കൊണ്ടെന്ന് അവരെ കൊണ്ട് ഒരു ഇതേമാതിരി ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ചെയ്തിട്ട് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഇത് നമ്മൾ നോക്കണം. അത് നോക്കണം എന്നാണ്.
1: ഇപ്പോഴത്തെ തലമുറ ഈ കൃഷിയെന്ന് പറയുമ്പോൾ ബാക്കോട്ട് അടിക്കുന്ന സ്വഭാവങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പുരുഷോട്ടൻ എങ്ങനെ തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ കുറിച്ച്?
0: അത് നമുക്ക് ബാക്കോട്ടടിക്കുന്ന കാര്യം ഇന്നിപ്പം നിലവിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കുട്ടികളിപ്പം ഞാനിപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ മകനും എൻ്റെ പിന്നെ ഭാര്യക്കും നെല്ല് ഉച്ചയരിച്ച ചോറ് വേണമെന്നില്ല. റേഷൻ കടയിൽ സോഫ്റ്റ് അരി, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡ് അവരാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം പൊറോട്ട ചിക്കൻ വൈകുന്നേരം, പൊറോട്ട ചിക്കൻ അതായത് ചപ്പാത്തി ചിക്കൻ, ഇപ്പം ചോറ് വേണ്ടല്ലോ ആരും. അപ്പോൾ ആ രീതിയിലേക്ക് കുട്ടികൾ പുതിയ ജനറേഷൻ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം തന്നെയാണ് ഇതിൻ്റെ കൃഷിയിലേക്ക് വരുന്നില്ല. അവർക്ക് ഈ പച്ചക്കറിയോട് ഇഷ്ടമില്ല, ചീരേൻ്റെ ചുവപ്പ് കളർ ഇഷ്ടമല്ല, ചോദ്യ ചീര നമുക്ക് ആ ചീരേൻ്റെ ആ ഇത് മാത്രം കിട്ടിയാൽ നമ്മൾ ചോറ് ഉച്ചക്ക് തിന്നും.
1: ഓ,
0: വീട്ടിലുള്ളവർ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇപ്പം വീട്ടിലുള്ളവരോ ഇതിന് കാർഷിക മേഖലത്തെല്ലാം, പക്ഷേ കുട്ടികൾ വരുന്നില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പം നമ്മളെ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിലവിൽ
1: കൃഷി ഉണ്ടാവുമോ.
0: അല്ല, ഇതിപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മളെ പാടശേഖരങ്ങളെ തരിശിട്ടിട്ട് കാണുന്ന ഒരു കാഴ്ചയല്ലേ.
1: അപ്പോൾ നെല്ല്, കക്കിരിക്ക, കുമ്പളങ്ങ, അത് കൂടാതെ വേറൊരു പച്ചക്കറി നടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
0: നമ്മൾ അത് ചിലപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇപ്പം നമ്മളിപ്പം മുളക് കൃഷി ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പം കൂടുതലായിട്ട് മുളക് കൃഷിയിലേക്ക് മാറി. നമ്മളെ ആവശ്യവും കഴിഞ്ഞ് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റുന്ന നല്ല മുളക് ആൾക്കാരത് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മുള്ളങ്കി എന്ന് പറയുന്നത് നമ്മളെ മണ്ണ് അത്ര സൂട്ടബിൾ അല്ല എന്നില്ല. അതിനെ പിന്നെ മണ്ണ് പരിശോധന നടത്തി അതിനെ പറ്റിയിട്ട് ഒരു ഗ്ലാസ്സെല്ലാം വാങ്ങിയതിന് ശേഷം നമുക്കതിനെ പറ്റി ചെയ്യാം. പക്ഷേ നമ്മൾ മുള്ളങ്കിയും ക്യാരറ്റും എല്ലാം നമ്മൾ വെറൈറ്റി കൃഷിയാക്കി കുറേശ്ശെ കുറേശ്ശെ നടന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അത്ര സക്സസ്സായിട്ട് വന്നിട്ടില്ല, ഒരു വിജയത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ ചക്രവള്ളി നമുക്ക് ധൈര്യത്തിൽ നമുക്ക് വയലിൽ നടാൻ പറ്റില്ല, കപ്പ നടാൻ പറ്റില്ല.
1: അപ്പോൾ
0: ഈ വന്യമൃഗങ്ങൾ ഈ കപ്പയും ഈ ഇതും കൂടി വരുമ്പോൾ നമ്മൾ പച്ചക്കറി അടക്കം നമുക്ക് അതിന് പോകും. അപ്പോൾ ഉള്ളിക്കൃഷിയെല്ലാം പറയുന്നുണ്ട്, ഉള്ളിക്കൃഷി KBK നിർദ്ദേശിക്കുന്നുണ്ട്, നമ്മളിവിടെ പിന്നെ ചെയ്യാൻ പറ്റുന്ന വിറ്റ് കൊടുക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നു. അതുപോലെ തക്കാളി നമുക്ക് ചില കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്നില്ല. ചില സമയം തക്കാളി കായ്ക്കാൻ തുടങ്ങുമ്പോൾ ഉണങ്ങിപ്പോന്നിട്ട് അതുകൊണ്ട് നമ്മളത് കൂടുതലും നമ്മൾ വരുമാനം കിട്ടുന്ന രീതിയിൽ ആണ് കൃഷി ചെയ്യുന്നത്. കക്കരി, വെള്ളരി അതിലാണ് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ തൂക്കം കിട്ടുമല്ലോ.
1: പണ്ടുകാലത്ത് അച്ഛൻ ചെയ്ത് കണ്ടിരുന്ന കൃഷി രീതി ആയിരിക്കും ഇപ്പൊ ഗുണപാഠമാക്കി.
0: അച്ഛൻ സർവീസിലായിരുന്നു, അച്ഛൻ ചെയ്തിരുന്ന അച്ഛൻ ഇത് കാർഷിക മേഖലയിൽ നല്ല ഒരു ഇതിലായിരുന്നു. നമ്മൾ 1 ഏക്കർ വീട്ടുവളപ്പിൽ തെങ്ങ് വെച്ചതാണ്. അതുപോലെ തന്നെ 1 ഏക്കറെ വിഭജിച്ചു. ഇപ്പം 1 ഏക്കറിൽ തെങ്ങ് ഒന്നുമില്ല, 50 തെങ്ങുള്ളതാണ്. പേരിക്കൂടുന്ന് വന്നിട്ട് നമുക്ക് ഇടം ഒരു ബോർഡ് വെച്ച് വെളിച്ചത മുളച്ചതിൻ്റെ ഗുണം നിലവാരം ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ തന്നായിരുന്നു. അതെല്ലാം പിന്നെ പോയി, ഇപ്പം കായൊക്കെ പോയി. അച്ഛൻ കുറേ കൃഷി ചെയ്തിട്ടുണ്ട്, അച്ഛൻ്റെതാണല്ലോ ഭൂമിയല്ലോ.
2: മുയ്യം പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ എം പി പുരുഷോത്തമനാണ് ഇതുവരെ സംസാരിച്ചത്.

0: കഴിഞ്ഞ ദിനം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തനതു കാർഷിക രീതിയായ കൈപ്പാട് മേഖലയിലെ കൃഷിയെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലെ തീരദേശ ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പായ പൊക്കാളി നെൽകൃഷി. യഥാർത്ഥത്തിൽ കാലാവസ്ഥയെ മാത്രം അടിസ്ഥാനമാക്കി കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത്. ഒരു നാടിൻ്റെ, ഭക്ഷണത്തിൻ്റെ, ജീവിതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഭാഗമായി നെഞ്ചിലേറ്റിയ കാർഷിക വിള കൂടിയാണ് പൊക്കാളി നെല്ല്. ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായ അരിയെന്ന് നിസ്സംശയം പറയാം. കൃഷി ചെയ്യാനായി ജൈവ രാസവളപ്രയോഗമോ ജൈവ രാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ ഏറ്റവും വലിയ സവിശേഷത. ആറുമാസം നെൽകൃഷിയും ആറുമാസം മത്സ്യകൃഷിയുമാണ് പൊക്കാളിപ്പാടങ്ങളിൽ നടക്കുന്നത്. നെൽകൃഷിയും മത്സ്യകൃഷിയും പരസ്പരം സംയോജിക്കുമ്പോഴാണ് ജലകാർഷികത പൂർണ്ണതയിലെത്തുന്നത്. പൊക്കാളി എന്നത് കേവലം ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഒരു നെൽച്ചെടിയെന്നാണ് പൊതുവെ വിശേഷണം. എന്നാൽ എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ മറ്റു ജില്ലകളിൽ ഏറെ പരിചിതമല്ല ഈ പൊക്കാളി നെല്ല്. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ 100% കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ചു വളരുന്ന കൃഷി സമ്പ്രദായമാണ് പൊക്കാളി. രാസവളങ്ങളോ ജൈവവളങ്ങളോ ജൈവ രാസ കീടനാശിനികളോ ഒന്നും തന്നെ വേണ്ടെന്നതാണ് പൊക്കാളി നെൽകൃഷിയെ മറ്റു കൃഷികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് കാണുന്ന പൊക്കാളിപ്പാടങ്ങളെല്ലാം പണ്ടൊരു കാലത്ത് കടലായിരുന്നു. കടൽ ഉൾവലിഞ്ഞ് കാലക്രമേണ ചെറിയ കായലുകളായും കായലുകൾ കാലാന്തരത്തിൽ ഇന്ന് കാണുന്ന പൊക്കാളിപ്പാടങ്ങളായും മാറിയെന്നാണ് കണ്ടെത്തൽ. പൊക്കാളി നെല്ലിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ചില കണ്ടെത്തലുകളുണ്ട്. പണ്ടുകാലങ്ങളിൽ ദാരിദ്ര്യം നമ്മുടെ നാടിനെ അടക്കി വാണൊരു കാലം. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി നെട്ടോട്ടമൂടുന്ന ജനത ഭക്ഷണത്തിനായി മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും വേട്ടയാടി ഭക്ഷിക്കുന്ന കാലം. എലിയെപ്പോലും ആ ജനത ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിരുന്നത്രേ. എലിയെ വേട്ടയാടാനായി കണ്ടൽക്കാടുകളിലൂടെ സഞ്ചരിച്ച് എലികൾ താമസിക്കുന്ന മാളങ്ങൾ കണ്ടെത്തി അവിടെ കെണികൾ വെച്ച് എലിയെ പിടിക്കുന്നതാണ് പതിവ്. ഒരു ദിവസം എലിയെ പിടിക്കാൻ പോയപ്പോൾ മാളങ്ങളിൽ സ്വർണ്ണ നിറത്തിലുള്ള നെന്മണികൾ കണ്ടു. എലികൾ ധാന്യങ്ങൾ മാളങ്ങളിൽ ശേഖരിച്ചു വെക്കുന്ന പതിവുണ്ടല്ലോ. ഓരോ മാളങ്ങളിലും വിവിധയിനം ധാന്യങ്ങൾ കാണാൻ തുടങ്ങി. എലിമാളങ്ങളിലെ നെല്ലിന്റെ ശേഖരം കണ്ടപ്പോൾ വേട്ടയ്ക്ക് പോയവർക്ക് സംശയം തോന്നി. എങ്ങനെയാണ് ഈ മാളങ്ങളിലേക്ക് നെന്മണികൾ വന്നത്? തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നും നെൽകൃഷിയൂ ഇല്ല. മാളത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടൽക്കാടുകൾക്കിടയിൽ അവിടവിടായി പൊന്നിൻ കതിർക്കുലകൾ വിളഞ്ഞു തുളുമ്പി നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഈ മനോഹരമായ കാഴ്ച എലിവേട്ടയ്ക്ക് പോയവരെ ആശ്ചര്യപ്പെടുത്തി. അതിനും ചില കാരണങ്ങളുണ്ട്. സാധാരണയായി നെൽച്ചെടികൾ വളരുന്നത് ശുദ്ധജലത്തിലാണ്. എന്നാൽ കായൽപ്പരപ്പുകളുടെ അരികിലായി കാണുന്ന കണ്ടൽക്കാടുകൾക്കിടയിലെ ഉപ്പുവെള്ളത്തിൽ എങ്ങനെയാണ് ഈ നെൽച്ചെടികൾ സമൃദ്ധമായി വളരുന്നത്? ഈ ചിന്തയിൽ നിന്നാണ് ഉപ്പുവെള്ളത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. പൊക്കാളിപ്പാടങ്ങളിൽ ഇപ്പോൾ ചെമ്മീൻ കൃഷിയാണ് സമൃദ്ധമായി നടക്കുന്നത്. ഏപ്രിൽ മാസത്തിന് ശേഷം പൊക്കാളിപ്പാടങ്ങളിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി അവസാനിക്കും. അതിനുശേഷം പൊക്കാളി നെൽകൃഷി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളാണ്. കെട്ടുകളിലെ വെള്ളം പൂർണ്ണമായും വറ്റിക്കും. ഇങ്ങനെ വെള്ളം നീക്കി നിലം നന്നായി ഉണക്കണം. ജലത്തിൽ വളരുന്ന ജലസസ്യങ്ങൾ, ചെറുജീവികൾ, മണ്ണിലെ സൂക്ഷ്മജീവികൾ ഇവയെല്ലാം മണ്ണുമായി ചേർന്ന് പോഷക സമ്പന്നമാകും. അതോടൊപ്പം മണ്ണിലുള്ള കുമിളുകൾ, ചെറുകീടങ്ങൾ എന്നിവ പൂർണ്ണമായി നശിക്കുകയും ചെയ്യും. അപ്പോഴും ഏവർക്കുമുള്ള സംശയമാണ് വളപ്രയോഗമില്ലാതെ നെൽകൃഷിയോ? അതെ, പൊക്കാളി നെൽകൃഷിക്ക് മാത്രമുള്ള സവിശേഷതയാണ് ജൈവ രാസവളങ്ങളോ ജൈവ രാസ കീടനാശിനികളോ ഒന്നും തന്നെ വേണ്ട എന്നത്. മഴക്കാലത്ത് കിഴക്കൻ മലവെള്ളം മലയോര മേഖലയിലെ ജൈവ സമ്പത്തുകളുമായി തീരദേശ ഗ്രാമങ്ങളിലെ കൊഴുകിയെത്തും. വനമേഖലയിലെ ജൈവസമ്പത്തും വളക്കൂറുള്ള മണ്ണും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഒഴുകി സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചതുപ്പുകളിലും കെട്ടുകളിലുമൊക്കെ അടിഞ്ഞുകൂടും. വേലിയേറ്റത്തിന്റെ ഭാഗമായി സമുദ്രത്തിൽ നിന്നും പുഴയിലൂടെ വെള്ളം പൊക്കാളിപ്പാടങ്ങളിലേക്ക് കയറുമ്പോൾ പോഷക സമ്പത്തും ലവണവുമൊക്കെ നിക്ഷേപിക്കപ്പെടും. ഇത് പൊക്കാളി നെൽകൃഷിക്ക് ഗുണകരമാണ്. പൊക്കാളിപ്പാടങ്ങളിൽ ആറുമാസം നെൽകൃഷിയും ആറുമാസം മത്സ്യകൃഷിയുമാണ് നടക്കുന്നത്. കൈപ്പാട് പാടങ്ങളിലേതുപോലെ തന്നെ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളിൽ നെല്ല് കൊയ്യുന്ന സമയത്ത് നെൽക്കതിരുകൾ മാത്രം കൊയ്തെടുക്കും. വൈക്കോലും മറ്റുള്ള അവശിഷ്ടങ്ങളും പാടങ്ങളിൽ ഉപേക്ഷിക്കും. ഇത് പാടത്ത് കിടന്നഴുകി മത്സ്യങ്ങൾക്ക് വളരുന്നതിനും പ്രജനനം നടത്തുന്നതിനും ശത്രുജീവികളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നതിനുമുള്ള ആവാസ വ്യവസ്ഥ രൂപം കൊള്ളും. ഈ പാടങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ വിളവും കൂടുതൽ കിട്ടും. മത്സ്യങ്ങളുടെ വിസർജ്യം പാടങ്ങളിലെ അടുത്ത നെൽകൃഷിക്ക് ഗുണകരമാണ്. കെട്ടുകളിൽ വളരുന്ന ചെമ്മീൻ, ഞണ്ട് മുതലായ ജീവികൾ നിശ്ചിത കാലയളവുകൾക്കുള്ളിൽ അതിൻ്റെ പുറന്തോട് പൊഴിക്കാറുണ്ട്. ഇത് പാടങ്ങളിലെ ചെളിയിൽ അഴുകിച്ചേർന്ന് നല്ല ജൈവവളമായി മാറും. പാടങ്ങളിൽ വളരുന്ന കക്ക, ചിപ്പി എന്നിവയുടെ അവശിഷ്ടങ്ങളും പുറന്തോടുമൊക്കെ കാൽസ്യത്തിന്റെ സ്രോതസ്സാണ്. ഇതുവഴി പൊക്കാളിപ്പാടങ്ങളിലെ ചേറിലെ pH ക്രമീകരിക്കപ്പെടും. അതുകൊണ്ടാണ് പൊക്കാളിപ്പാടങ്ങളിൽ യാതൊരു വളപ്രയോഗവുമില്ലാതെ പൊക്കാളി നെല്ല് തഴച്ചു വളരുന്നത്. പൊക്കാളി നെൽകൃഷിയുടെ പ്രാരംഭഘട്ടത്തിൽ പാടങ്ങളിലെ വെള്ളം പിടിച്ച് നിലമുണക്കും. വേനൽ മഴ പെയ്ത് ചേരലെ ഉപ്പ് മാറിയാലുടൻ പാടത്തിനു ചുറ്റും തോട് വെട്ടും. തോട് വെട്ടുന്ന ചേറുപയോഗിച്ച് പാടത്തിനു ചുറ്റുമുള്ള ചിറകൾ ബലപ്പെടുത്തും. ശേഷം പാടങ്ങൾ കൊത്തിക്കിളയ്ക്കും. വിത്ത് വിതയ്ക്കുന്നതിന് മുന്നോടിയാണ് ഇത്. പൊക്കാളിപ്പാടങ്ങളിൽ യന്ത്രവൽക്കരണം സാധ്യമല്ലാത്തതിനാൽ പരമ്പരാഗതമായി കർഷക തൊഴിലാളികൾ മൺവെട്ടി ഉപയോഗിച്ചാണ് കിളക്കുന്നത്. കിള കഴിഞ്ഞ പാടങ്ങളിൽ മഴ പെയ്ത് ഉപ്പ് മാറിയാൽ വിത്ത് വിതയ്ക്കാം. പൊക്കാളി ഉപ്പുവെള്ളത്തിൽ വളരുന്ന നെല്ലായാണ് പൊതുവെ പറയുന്നതെങ്കിലും അത് പൂർണമായും ശരിയല്ല. പൊക്കാളിപ്പാടങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നത് ശുദ്ധജലത്തിലാണ്. ചേറിലെ ഉപ്പ് പൂർണമായി മാറിയാലേ വിത്ത് മുളച്ചു കിട്ടുകയുള്ളൂ. ശുദ്ധജലത്തിൽ ജനിച്ച് ബാലായ്മയിൽ ശുദ്ധജലത്തിൽ വളർന്ന് ഉപ്പുവെള്ളത്തെ അതിജീവിച്ച് വളരുന്ന നെല്ലാണ് പൊക്കാളി. ഇത് വിജയിക്കണമെങ്കിൽ കാലാവസ്ഥ കനിയണം. തനത്ത് പൊക്കാളി നെല്ല് ഞാറുനിരത്തിയാൽ 128-ാമത്തെ ദിവസം കൊയ്തെടുക്കാം. പണ്ടുകാലങ്ങളിൽ പൊക്കാളിക്കൊയ്ത്ത് ഒരു നാടിന്റെ ഉത്സവമായിരുന്നു. ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന കാലത്ത് പൊക്കാളിപ്പാടങ്ങളിൽ കൊയ്ത്തിനിറങ്ങാൻ ധാരാളം കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അന്ന് പൊക്കാളിപ്പാടങ്ങളിൽ കൊയ്ത്തിനിറങ്ങാൻ മത്സരമായിരുന്നു. കൂലിയായി നെല്ലാണ് നൽകുന്നത്. കൊയ്ത്തു തുടങ്ങിയാൽ ഒരു നാടുണർന്നു എന്നാണ്. കൊയ്ത്തിനു മുന്നോടിയായി കളമൊരുക്കലും കളം പൂജയുമൊക്കെയായി തീരദേശ ജനതയുടെ ജീവിതത്തിൽ ഉത്സവ കാലഘട്ടമായിരുന്നു. പൊക്കാളിപ്പാടങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞാൽ കൊയ്ത്തിന് പിറ്റേന്നാൾ വേലിയേറ്റ സമയത്ത് നടത്തുന്ന കാർഷികാചാരമാണ് കളം പൂജ. കളം പൂജ കഴിഞ്ഞ് കർഷകർ മെതിയിലേക്ക് കടക്കും. മെതി കഴിഞ്ഞാൽ കളങ്ങളിൽ നെല്ലുണക്കി പതിരു കളഞ്ഞ് നെല്ലുപുരകളിൽ സൂക്ഷിക്കും. കൈപ്പാട് നെല്ല് പോലെ തന്നെ ഭൗമസൂചിക പദവി പൊക്കാളി നെല്ലിനും ലഭിച്ചിട്ടുണ്ട്. പൊക്കാളിയുടെ ചരിത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കാർഷിക വികസനത്തിന്റെ കൂടി ചരിത്രമാണ്. നേരത്തെ എലിവേട്ടയ്ക്ക് പോയവരാണ് പൊക്കാളി നെല്ല് കണ്ടെത്തിയത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ കേരളത്തിലെ പൊക്കാളി നെല്ലിന്റെ ഉത്ഭവത്തിന് പിന്നിൽ മറ്റൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാപ്രളയ കാലഘട്ടത്തിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഒഴുകി താഴ്ന്നു കിടക്കുന്ന ലവണാംശം കലർന്ന പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട നെല്ലിനമാണത്രേ പൊക്കാളി. പണ്ട് ഗോവയിൽ നിന്ന് കൊങ്കണി സംസാരിക്കുന്ന കുടുംബി വിഭാഗം കേരളത്തിലേക്ക് കുടിയേറിയപ്പോൾ അവർ ഒപ്പം കൊണ്ടുവന്നതാണത്രേ പൊക്കാളി. എന്തുതന്നെയായാലും പ്രകൃതിയുടെ രൗദ്രഭാവങ്ങളെ തരണം ചെയ്തു വളർന്ന പൊക്കാളി പിന്നീട് കേരള ജനതയുടെ ജീവിത രീതിയായ കൃഷിയുടെ ഭാഗമായി. കേരള സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രപരമായ അവസ്ഥകൾ വിശദീകരിക്കുന്ന കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിലൊക്കെ ഈ പ്രാചീന കൃഷി സമ്പ്രദായത്തിന്റെ പരാമർശങ്ങൾ കാണാവുന്നതാണ്. പൊക്കാളിപ്പാടങ്ങളിൽ പോയാൽ നമുക്കിപ്പോഴും കാണാം, ഏപ്രിൽ മാസത്തോടെ നിലമൊരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ബണ്ടുകളും തൂമ്പുകളും ഇവിടെ നിർമ്മിക്കാറുണ്ട്. വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും വെള്ളം അകത്തേക്ക് കയറ്റുന്നതും പുറത്തേക്കിറക്കുന്നതും ഈ തൂമ്പുകളാണ്. വേലിയിറക്ക സമയത്ത് വെള്ളം പുറത്താക്കി ബണ്ടുകൾ അടയ്ക്കും. എന്നിട്ട് ഈ പാടത്ത് 45 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ നിലത്തിലെ മണ്ണ് വെട്ടിക്കൂട്ടി കൂനകൾ അഥവാ വാരങ്ങളുണ്ടാകും. തുടർച്ചയായ ഇടവപ്പാതി മഴ കൊണ്ട് മൺകൂനകളിലെ ലവണമെല്ലാം കഴുകിപ്പോകും. ഈയൊരു സമയം കൊണ്ട് തന്നെ വിത്ത് മുളപ്പിക്കൽ ആരംഭിക്കും. ഓലയോ വാഴയിലയോ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കുട്ടയിൽ വിത്തെടുത്ത് കെട്ടി 12 മുതൽ 15 ദിവസം വരെ വെള്ളത്തിൽ മുക്കിവച്ചതിന് ശേഷം കുട്ട തണലിൽ സൂക്ഷിക്കും. ഈ സമയത്താണ് വിത്തുകൾ മുളയ്ക്കുന്നതും. 30 ദിവസത്തോളം അനക്കാതെ വെച്ചതിന് ശേഷം കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ വിത്തിടിയലിനു മുന്നേ 3 മുതൽ 4 മണിക്കൂർ വീണ്ടും കുതിർത്ത് പാടത്തെ കൂനമേൽ വിതയ്ക്കും. ഏകദേശം ജൂലൈ മാസമാകുമ്പോഴേക്കും മുളച്ചു വരുന്ന ഞാറ് പറിച്ചു നടും. നെൽച്ചെടികൾ വാരങ്ങളിൽ നിന്ന് പറിച്ച് ഏകദേശം കൃത്യ അകലം വരത്തക്ക വിധം പാടത്ത് നിരത്തുന്നതാണ് രീതി. സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യവാരങ്ങളിൽ തന്നെ വിളവെടുപ്പ് നടത്താം. കൊയ്ത്ത് നടക്കുന്ന സമയത്ത് പലപ്പോഴും നെഞ്ചോളം പൊക്കത്തിൽ വെള്ളമുണ്ടാകും പൊക്കാളിപ്പാടത്ത്. വിളവെടുക്കാൻ നേരം ചെടിയുടെ മുകളിൽ നിന്ന് 30 മുതൽ 35 സെന്റിമീറ്റർ താഴെ ഇറക്കിയാണ് വെട്ടിയെടുക്കുക. ചെടിയുടെ ബാക്കി ഭാഗം വെള്ളത്തിൽ തന്നെ നിലനിർത്തും. കൊയ്ത്തു നടക്കുമ്പോൾ കരയിൽ കതിരി മെതിക്കാനുള്ള നിലം ഒരുക്കിയിട്ടുണ്ടാകും. നെല്ല് വേർതിരിക്കാൻ ആദ്യം കൊയ്തെടുത്തതത്രയും കെട്ടുകളാക്കും. പണ്ടായിരുന്നെങ്കിൽ മൂപ്പൻ കാക്കക്കല്ല്, കാക്കക്കല്ല് മോതിരം, പത്രം, കതിരിച്ചട്ട എന്നിങ്ങനെ ഓരോ പേരുകൾ വിളിച്ച് മെതിക്കുന്നവർക്ക് കൊടുക്കും. പൊലി വാ പൊലി എന്ന് പറഞ്ഞ് ആദ്യത്തെ മെതിക്കൽ ചെയ്യുന്നത് മൂപ്പൻ തന്നെയാണ്. വിളവെടുത്ത കറ്റകൾ നിലത്തിട്ട് കാലുകൊണ്ട് ചവിട്ടിയും തിരുമ്മിയും നെല്ലിനെ വേർതിരിക്കും. വട്ടത്തിൽ തിരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രക്രിയ. നെല്ലിലെ പാൽ കൃത്യമായിട്ട് പരക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി ചെയ്യുന്ന ചേറ്റലോടെ നെൽകൃഷിയുടെ പരിപാടികളെല്ലാം അവസാനിക്കും. നെൽകൃഷി കഴിയുന്നതോടെ നിലങ്ങളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും ശിഷ്ടമുള്ള മാസങ്ങളിൽ പൊക്കാളി നിലങ്ങൾ വീണ്ടും ചെമ്മീൻ കെട്ടുകളായി മാറുകയും ചെയ്യും. കൃഷിയിലൂടെ പ്രകൃതിയും പൈതൃകവും കാക്കുന്നവരാണ് കർഷകർ. കർഷകരുടെ വിശേഷങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിതസമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfoss, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിന് പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി പി ജി സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ടിവി റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കി ായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ടിവി റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ എംപിമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അംഗണവാടികളെ സക്ഷമ അംഗണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
3: ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കോണമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് ആൻ ഇക്കോണമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കോണമിക് പാർട്ട്നർഷിപ്പ് ഇൻ ദ വേൾഡ്.
0: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച 2ാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരം, വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അംഗണവാടികളെ സക്ഷമ അംഗണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ചേതസ് മാലൂർ എഴുതിയ കഥ ശിവലിംഗനും മറ്റു ചിലരും, അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: നമ്മൾ ആദ്യം പോകേണ്ടത് മല്ലേശ്വരൻമുടി മലയിലേക്കാണ്. ഇടവേളയ്ക്ക് മുൻപ് കലക്ടർ ആഫീസ് വരെയും പോകേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം ശിവലിംഗന്റെ ബാല്യ കൗമാര യൗവനങ്ങൾ വളരെ വേഗം കടന്നുപോകും. രണ്ടാമത്തെ ഇടവേളയ്ക്ക് മുൻപ് ഇരുളഗാനവും കരടിയാട്ടവുമൊക്കെ കാണാം. ശേഷം അയാൾ കുടിയിറക്കത്തിൽ ഒപ്പുവയ്ക്കും. ഇടവേളകൾ മുറിഞ്ഞ് ശിവലിംഗന്റെ അവസാനത്തെ സെൽഫി അയാൾ പോസ്റ്റ് ചെയ്യും. മല്ലേശ്വരൻ മുടിമല ശിവലിംഗനോട് പിണങ്ങി. 30 വർഷത്തോളം ശിവലിംഗനു വേണ്ടി താരാട്ടുപാടിയ മല. ഗൂഗിൾ മാപ്പിൽ ഒരുപക്ഷെ ഈ സ്ഥലം ലഭ്യമാകില്ല. തമിഴിന്റെ വടക്ക് ജില്ലയോട് ചേർന്ന് പാലക്കാട് അട്ടപ്പാടിക്കിടയിൽ സോളികാരുകൾക്ക് സ്വന്തമായ മല. ശിവലിംഗൻ ഉള്ളിൽ കരഞ്ഞു. അയാൾക്ക് അച്ഛൻ കാളിക്കുഞ്ഞിനെ കാണാൻ തോന്നി. മല്ലേശ്വരൻ മുടിമലയിലെ വെള്ളച്ചാട്ടത്തിന്റെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നോക്കി അയാൾ ഉറക്കെ വിളിച്ചു.
2: അപ്പാ!
1: കാളിക്കുഞ്ഞില്ല. വിളി കേൾക്കാതായിട്ട് വർഷങ്ങളായി. ശിവലിംഗനെടുത്ത സെൽഫി മാത്രം ഗ്യാലറിയിൽ തെളിഞ്ഞു. ഓർമ്മയുടെ സ്ഫടികനാരുകൾ പോലെയുള്ള അനേകം ചിത്രങ്ങൾ അയാൾ ഡിലീറ്റ് ചെയ്തു. പാപ്പാത്തിക്കും മൂപ്പനും ഭണ്ഡാരിക്കും കുരുത്തലയ്ക്കുമൊപ്പമെടുത്ത സെൽഫി അയാളുടെ നെഞ്ചിൽ തറച്ചു. ആ സെൽഫിയിൽ നിന്ന് അവരെല്ലാം മാഞ്ഞു പോവുകയും ശിവലിംഗൻ മാത്രം ബാക്കിയാവുകയും ചെയ്തു. അസിസ്റ്റന്റ് കലക്ടർ സ്ഥാനത്തു നിന്നും ജില്ലാ കലക്ടർ സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിച്ചിട്ട് ആദ്യം ഒപ്പുവയ്ക്കേണ്ടി വന്നത് അട്ടപ്പാടി വനമേഖലയിൽ ഇരുളർ കയ്യേറിയ ഭൂമിയിൽ നിന്നും അവരെ ഒഴിപ്പിക്കാനുള്ള ഓർഡറിലാണ്. അയാൾ നിയമം പഠിച്ചിരുന്നു. കാടും നാടും നഗരവും പഠിച്ചിരുന്നു. അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ പോരാളിയായി ശിവലിംഗൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് പത്രങ്ങൾ വാഴ്ത്തിയിരുന്നു. ശിവനും ഭദ്രകാളിയുമാണ് ഇരുളികരുടെ പ്രധാന ദൈവങ്ങൾ. അപ്പൻ കാളിക്കുഞ്ഞ് അവന് ആ പേരിടാൻ കാരണവും ഇതുതന്നെ. കാടും കുടിലും വിട്ട് ശിവലിംഗൻ പഠിച്ചു. നിയമം, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന പഠിച്ചു. പക്ഷേ അയാൾക്ക് പൊരുതാനായില്ല. കാളിക്കുഞ്ഞ് കരടിയെ പിടിക്കുന്ന മെയ്വഴക്കം അയാൾക്ക് കിട്ടിയില്ല. ഹൈക്കോടതി തന്ന പകർപ്പിൽ ശിവലിംഗൻ ഒപ്പുവച്ചു. അയാൾ തന്റെ കുലം മുടിച്ചു. മേശമേൽ വെച്ചിരുന്ന ചായ ശിവലിംഗൻ തട്ടിമറിച്ചു. തന്റെ നിയമപുസ്തകങ്ങളും തീസീസുകളും വലിച്ചെറിഞ്ഞു. തീസീസുകൾ ശിവലിംഗനെ നോക്കി പരിഹസിച്ചു. ഗോത്രം, വൈരുദ്ധ്യാത്മക സൈദ്ധാന്തധാരണകൾ കാരണം തർക്കത്തിലായ നിർവചനം, എൽമാൻ സർവീസിന്റെ സാമൂഹിക വർഗീകരണ സംവിധാനം വെച്ച് ഹണ്ടർ ഗെതർബാൻഡുകൾ മുതൽ സ്ട്രാറ്റിഫൈഡ് ട്രൈബൽ വരെയുള്ള കൂട്ടം, ആസ്ട്രലോയിഡോ നീഗ്രോയിഡോ എന്ന് പറയാനാകാതെ ആദിവാസി വിഭാഗത്തിലെ 37 എണ്ണത്തിൽ 5-ാമത്തെ കൂട്ടം, തടിച്ച ചുണ്ട്, പതിഞ്ഞ മൂക്ക്, ചുരുണ്ട തലമുടി. തീസീസുകൾ പൊട്ടിച്ചിരിച്ചു. കാലം ഒരുപാട് മുന്നേക്ക് സഞ്ചരിച്ചു. 12 കൊല്ലത്തിനു ശേഷം പെഞ്ചീരയ്ക്കും കാളിക്കുഞ്ഞിനും ഒരാൺകുഞ്ഞു പിറന്നു. ഊരുപാടി, പെഞ്ചീരയ്ക്കും വന്ദേ, കാളിക്കുഞ്ഞിനും വന്ദേ, നല്ലോണവും വിഷുവും ഒന്നിച്ചു വന്ദേ. ശിവനും കാളിക്കും നേർച്ച കൂട്ടിയ കാളിക്കുഞ്ഞ് അവന് ശിവലിംഗൻ എന്ന് പേരിട്ടു. അവൻ രാസകുമാരനെ പോലെ വളർന്നു. ശിവലിംഗൻ വളർന്നു, നാട് വളർന്നു, കാട് വളർന്നു, ഗുഹവിട്ട് കുടിലിലേക്ക്, ഇരുളയിൽ നിന്നും മലയാളത്തിലേക്കും തമിഴിലേക്കും, നായാട്ടിൽ നിന്ന് കൃഷിയിലേക്ക്. പെഞ്ചീര റാഗിയും തുവരയും തിനയും ചോളവും നട്ടു. കാളിക്കുഞ്ഞ് കരടിയെ പിടിച്ചു, ആടു വളർത്തി. ശിവലിംഗൻ സ്കൂളിൽ പോയി. ശിവലിംഗൻ കോളേജിൽ പോയി. കാട് വളർന്നു, നാട് വളർന്നു, ശിവലിംഗൻ വളർന്നു. പക്ഷേ ശിവലിംഗൻ കറുത്തിട്ടാണ്. നീണ്ട കൈകളാണ്, ചുരുണ്ട മുടിയാണ്, ഉന്തിയ താടിയെല്ലും ചെറിയ മൂക്കുമാണ്. എന്നിട്ടും അയാൾ IAS നേടി. ശിവലിംഗൻ തന്റെ കൂട്ടരെ വന്ന് കണ്ടു. റോഡില്ലാത്ത, കരണ്ടില്ലാത്ത, വീടില്ലാത്ത, റേഷനില്ലാത്ത തന്റെ കൂട്ടർക്കിടയിലേക്ക് ശിവലിംഗൻ സെൽഫി എടുത്തു. മുടി നീട്ടി വളർത്തിയ മൂപ്പൻ സ്ഥാനികളായ ഭണ്ഡാരിയും കുരുത്തലയും, പൂജാരിയായ മണ്ണുക്കാരനും, പിന്നെ പാപ്പാത്തിക്കുമൊപ്പം. പാപ്പാത്തി ആരാണെന്ന് ശിവലിംഗനെ അറിയൂ. അവളാണ് ശിവലിംഗന്റെ വേരിന്റെ അറ്റമെന്ന് അവനെ അറിയൂ. അട്ടപ്പാടിയിലെന്ന് ഉത്സവമായിരുന്നു. കലക്ടറേമാൻ വന്ന ഉത്സവമെന്ന് മൂപ്പൻ പ്രഖ്യാപിച്ചു. മാട്ടുപ്പൊങ്ങൽ കാരേലപ്പൻ ആടിന് ബലി കൊടുത്തു. നഞ്ചമ്മ വൃക്ഷത്തിനു ചുറ്റും മഞ്ഞപ്പൊടി വിതറി, പട്ടുചുറ്റി. പാപ്പാത്തി ബൈരമ്മയെ കെട്ടി. നഞ്ചമ്മ മാരിയമ്മയെ കെട്ടി. മാതങ്കി എല്ലമ്മയെ കെട്ടി ഉറഞ്ഞു തുള്ളി. മൂപ്പൻ ദുൻപാട്ടുപാടി. ഭണ്ഡാരിയും കുരുത്തലയും ഒടയൂരും തെക്കുമലയും പാടി. പൊറിയും മരവും പീക്കിയും എടുത്ത് ആണും പെണ്ണും ചേർന്ന് കരടിയാട്ടമാടി. മണ്ണേ നമ്പിലേലയ്യ മരമിരുക്ക്, മരത്തേ നമ്പിലേലയ്യ മണ്ണിരുക്ക്. ശിവലിംഗൻ പാപ്പാത്തിക്ക് പിരിയം കൊടുത്തു. മൂപ്പൻ താലി കഴുത്തിൽ വെച്ചുകൊടുത്തു. ശിവലിംഗൻ കെട്ടി. ശിവലിംഗനും പാപ്പാത്തിയും പാലക്കാട് ചുരം കടന്നു. വീണ്ടും വർത്തമാനകാലത്തിൻ്റെ നനുത്ത സത്യം. ഹൈക്കോടതി വിധി വന്നു. ശിവലിംഗൻ ഒപ്പുവെച്ചു. അയാളുടെ കാലവും കുലവും മുടിഞ്ഞു. പാപ്പാത്തി മുടിയഴിച്ചിട്ടു, സിന്ദൂരം മായ്ച്ചു. അവൾ ഗുഹയിലെ കോടി മറഞ്ഞു. ശിവലിംഗൻ കുടിച്ചു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് പേക്ക്. അയാൾക്ക് ഒപ്പുവെച്ച പേനയിൽ നിന്നും ചോര കിനിയുന്നതായി തോന്നി. ഒന്നാമത്തെ പെഗ്ഗിൽ ആകാശം മുഴുവൻ, രണ്ടാമത്തേതിൽ ഭൂമി മുഴുക്കെ, മൂന്നാമത്തെ പെഗ്ഗിൽ നിലനിന്ന കാലടിക്ക് പുറമെ പാതാളം. ചോര പരക്കുന്നു. അയാൾക്ക് തല കറങ്ങി. സുറ്റിവരും സൂര്യകാരോ നമ്മ സുറ്റും വേലേപ്പാത്ത്, കൊല്ലക്കാലവും സുറ്റും കാലവും വേലേപ്പാത്ത്, പുള്ളേക്കാത്ത് നേരെ പോകെ കാലവും കാലവും. ഇരുട്ടിൽ ശിവലിംഗൻ മല്ലീശ്വരൻമുടി മലയിലെത്തി. ശിവനും ഭദ്രകാളിയും മലയിറങ്ങാനിരിക്കുന്നു. ശിവലിംഗനെ നോക്കാതെ അവർ നടന്നകന്നു. ശിവലിംഗൻ അവസാനമെടുത്ത സെൽഫിയിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു. അത് അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അയാൾ മല്ലീശ്വരൻമുടി മലയുടെ പിണക്കം തീർത്തു. വെള്ളച്ചാട്ടത്തിൻ്റെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ എല്ലാ അധ്യായങ്ങളും അവസാനിച്ചു.

ചേതസ്മാലൂർ എഴുതിയ ശിവലിംഗനും മറ്റു ചിലരും എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന തീർത്ഥയാത്ര എന്ന കവിത കേൾക്കാം.

യുമായി ഒരു തീർത്ഥയാത്രക്കായവരൊരുങ്ങി കസവുടയാടയും ചന്ദനക്കുറിയുമായി ഒരു തീർത്ഥയാത്രക്കായവരൊരുങ്ങി ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നനും ഇടമുള്ള നാലമ്പലങ്ങളിലായി ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നനും ഇടമുള്ള നാലമ്പലങ്ങളിലായി കസവുടയാടയും ചന്ദനക്കുറിയുമായി ഒരു തീർത്ഥയാത്രക്കായവരൊരുങ്ങി ഒരു തീർത്ഥയാത്രക്കായവരൊരുങ്ങി ഒരു വണ്ടിയിൽ പൂത്ത സൗഹൃദമാണവർ ഒരുമിച്ചു നിത്യവും കണ്ടിരുന്നോർ ഒരു വണ്ടിയിൽ പൂത്ത സൗഹൃദമാണവർ ഒരുമിച്ചു നിത്യവും കണ്ടിരുന്നോ നിർമ്മല ഹൃദയങ്ങൾ തുളസി കതിർച്ചൂടി

മാനവർ ഒരുമിച്ചു നിത്യവും കണ്ടിരുന്നോർ നിർമ്മല ഹൃദയങ്ങൾ തുളസി കതിർ ചൂടി പൂജാ പുഷ്പവുമായിറങ്ങി

യാത്രികർ ഒരു പകൽ ധന്യമാക്കി വണ്ടിയിൽ തിരുനാമ മന്ത്രങ്ങൾ ഉയരുമ്പോൾ യാത്രികർ ധ്യാനത്തിൽ മുഴുകി നിന്നു.

തീർത്ത യാത്രികൾ ഒരു പകൽ ധന്യമാക്കി, യാത്രികർ ഒരു പകൽ ധന്യമാക്കി.

0: ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച തീർത്ഥയാത്ര എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി നമുക്ക് കേൾക്കാം അശ്വിനി എഴുതിയ രാത്രിയിൽ വിരിഞ്ഞ നിശാഗന്ധി എന്ന കഥ. അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: നിശാഗന്ധി വിരിഞ്ഞ രാത്രി ഏറെ വൈകിയുള്ള യാത്രയാണ്. എല്ലാവരും പോയി കാണുമോ എന്ന ചിന്ത. ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയെന്നാൽ പ്രയാസം തോന്നുന്നു. ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയുമോ? ആരെന്ന് ചോദിച്ചാൽ എങ്ങനെ പരിചയപ്പെടുത്തും? 10 വർഷങ്ങൾ, നിറം മാറി, ശബ്ദം മാറി, വേഷം മാറി, എല്ലാം. എന്നിട്ടും ഇന്നത്തെ ഈ വരവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. അതിവേഗത്തിൽ പായുന്ന കാറിൻ്റെ സൈഡ് ഗ്ലാസിലൂടെ കാറ്റിൻ്റെ ഗന്ധം, അല്ല, കാലത്തിൻ്റെ ഗന്ധം. ഓർമ്മകൾക്കും ഒരു മണമുണ്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. മഴ നനഞ്ഞ മണ്ണിൻ്റെ മണമാകാം, പഴയ പുസ്തകത്തിൻ്റെ, ഒരാളുടെ ഷട്ടിൽ പറ്റിനിന്ന നിശാഗന്ധിയുടെ. കാർ പതിയെ നിശ്ചലമായി. ഇറങ്ങണോ വേണ്ടയോ എന്ന ചിന്താമാറ്റം. തീരുമാനിച്ചുറപ്പിച്ചതാണ് വരണമെന്ന്. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. മുന്നിൽ മുകളിലോട്ട് കയറാനുള്ള നടക്കല്ല്. മാറ്റം സംഭവിക്കാത്ത ഒന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു. പച്ചപ്പായൽ പടർന്നു പിടിച്ച ആ പടവുകൾ ആദ്യമായി കയറിയത് 20 വർഷങ്ങൾക്ക് മുന്നേ അച്ഛമ്മയുടെ കൈപിടിച്ച്. വീടുകൾ കാലത്തെ മറക്കാറില്ല. അവയുടെ പടവുകളിലും ചുമരുകളിലും മുറ്റത്തെ മരങ്ങളിലുമൊക്കെ ഓർമ്മകൾ പായൽ പോലെ പറ്റിപ്പിടിച്ചിരിക്കും. പണ്ടു മുതൽക്കേ വാശികൾക്ക് കൈതന്ന് കൂടെ നടന്നത് അച്ഛമ്മയാണ്. തലേന്ന് മഴ കൊണ്ടതിനാൽ ജലദോഷം പിടിച്ച ദിവസം സത്യനാഥൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുപാട് വാശി പിടിച്ചു. അമ്മ സമ്മതിച്ചില്ല. ഉച്ചക്ക് മഴ തോർന്ന ശേഷം പാൽ വാങ്ങാനെന്നും പറഞ്ഞിറങ്ങിയ അച്ഛമ്മയുടെ കൈപിടിച്ചിറങ്ങിയ ദിവസം ആദ്യത്തെ പടി ചവിട്ടിയപ്പോൾ തന്നെ വഴുതി. അച്ഛമ്മയെ നോക്കി പല്ല് മുഴുവൻ തുറന്നു കാട്ടി. ഓരോ പടി കയറുമ്പോഴും പൂക്കളുടെ നല്ല നല്ല വാസന കിട്ടിത്തുടങ്ങി. ഏറ്റവും ഒടുവിൽ നിശാഗന്ധിച്ചെടി. അച്ഛമ്മയുടെ കൈവിടാതെ വീടിൻ്റെ ഇറയത്ത് കയറി. ആകെ ഒരു സ്റ്റൂളേ ഉണ്ടായിരുന്നുള്ളൂ, മരത്തിൻ്റെ. സത്യൻ്റെ അമ്മ അതെടുത്ത് അച്ഛമ്മയ്ക്ക് കൊടുത്തു. അവിടെ അവർ തൂണും ചാരി നിന്നു. എൻ്റെ വീട് പോലെ ആയിരുന്നില്ല അവരുടേത്. ജനാലകൾ മുഴുവൻ മരം കൊണ്ട്. തുറന്നിട്ട ജനാലകളിലൂടെ കാറ്റ് മാത്രമല്ല, ജീവൻ തുടിക്കുന്ന ആത്മാക്കളും അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്നത് പോലെ തോന്നി. ഇറയത്തോട് ചേർന്ന ഒരു അയകെട്ടി, അതിൽ സത്യൻ്റെ 2 ഷർട്ടും 1 ട്രൗസറും. അവൻ സ്കൂളിൽ വരുമ്പോൾ അത് മാത്രമേ ഇടാറുള്ളൂ. ചുമരിൽ നിറയെ ചിത്രങ്ങളായിരുന്നു. ടീച്ചർ പഠിപ്പിച്ച കവിത മുതൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഇല വരെ. അച്ഛമ്മയും സത്യൻ്റെ അമ്മയും പറയുന്നതൊന്നും ഞാൻ കേട്ടതേയില്ല. എല്ലായിടത്തും സത്യനെ നോക്കി. പെട്ടെന്ന് ഒരു നിക്കറും ഇട്ടുകൊണ്ട് വടക്കു ഭാഗത്തെ വഴിയിൽ കൂടി അവൻ വന്നു. എന്നെ കണ്ടപ്പോൾ കണ്ണുരുണ്ടു വന്നു, പിന്നെ ചിരിച്ചു. സത്യൻ്റെ അമ്മ ചോദിച്ചു, നീ എന്താടാ അവിടെ നിന്നേക്കുന്നേ? ദേ അമ്മാളൂട്ടി വന്നത് നിന്നെ കാണാനാണ്. അവൻ വീണ്ടും ചിരിച്ചു. എനിക്ക് ദേഷ്യമാണ് വന്നത്. അമ്മാളൂട്ടിന്ന് വിളിക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല, മാളു അത്രയേ വേണ്ടു. സത്യൻ അടുത്തേക്ക് വന്ന് കയ്യിലുള്ളതിൽ ഒരു മാങ്ങ എനിക്ക് തന്നു. എന്നിട്ട് വിളിച്ചു, വാ. ഞങ്ങൾ ഒരുമിച്ച് വടക്കു ഭാഗത്തേക്ക് നടന്നു. അവിടെ കോഴികൾ മുഴുവൻ ചിക്കിച്ചികയുകയാണ്. പരിചിതമല്ലാത്ത മണ്ണും ജീവികളും സ്വാതന്ത്ര്യവും മുന്നോട്ട് പോകുന്നതിൽ നിന്നും എന്നെ വല്ലാതെ പിന്നോട്ട് വലിച്ചു. സത്യനാണെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കുന്നതിനു പകരം ഒരു ചെറിയ കോഴിക്കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. കൗതുകത്തേക്കാൾ പേടിയായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് പിടക്കാൻ തുടങ്ങിയപ്പോൾ അറിയാതെ നിലത്തേക്ക് എറിഞ്ഞുപോയി. സത്യന് നല്ല വിഷമമായി. പക്ഷേ അതിനെ വീണ്ടും കയ്യിലെടുക്കാൻ മാത്രം ധൈര്യം എനിക്ക് വന്നില്ല. അവൻ തന്നെ അതിനെ കയ്യിലെടുത്തു, പതിയെ തടവി. അപ്പോൾ അച്ഛമ്മ വിളിച്ചു, മാളു. ഞാൻ അച്ഛമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ സത്യൻ വിളിച്ചു, മാളു. ഞാൻ തിരിഞ്ഞു നിന്നു. മീനിനെ അടുത്ത ദിവസം പിടിച്ചു തരാം. സത്യത്തിൽ സത്യൻ്റെ വീട്ടിലേക്കുള്ള യാത്രയുടെ ഉദ്ദേശ്യം മീനിനെ പിടിക്കുക എന്നതായിരുന്നു. ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞപ്പോൾ അവൻ വരച്ച മീനായിരുന്നു ഏറ്റവും ഭംഗിയുള്ളത്. മേലാകെ കറുപ്പും കാപ്പിയും വരെയുള്ള മീൻ. എൻ്റെ വീടിൻ്റെ അക്വേറിയത്തിൽ പോലും ഇത്രയും ഭംഗിയുള്ള മീനിനെ കണ്ടിട്ടില്ല. വീണ്ടും അതേ മീനുകൾ ചെറിയ കൈത്തോടിലൂടെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നു. വെള്ളം തീരെയില്ല. ഒരുപാട് പേർ പടവുകൾ കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. അവരിൽ ഒരാളായി ഞാനും കയറി. മുറ്റത്ത് ധാരാളം ആളുകൾ, ആരെയും പരിചയം തോന്നിയില്ല. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ചുവരിലേക്ക് നോക്കി. 10-20 വർഷം പ്രായമായ ചിത്രങ്ങളും വരകളും നിറം മങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലാം വ്യക്തമാണ്. ഓർമ്മകൾക്കും ചുവരിലെ ചിത്രങ്ങൾക്കും ഒരേ സ്വഭാവം. നിറം മങ്ങും, പക്ഷെ അർത്ഥം മങ്ങില്ല. അവിടെ നിൽക്കുന്നവരെ അല്ലാതെ മര്യാദയ്ക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതൽ ഇറയത്തിനടുത്തേക്ക് നടന്നു. ഇപ്പോൾ ചെറുതായി കാണാം. വീണ്ടും മുന്നോട്ട് നടന്നു. ഇപ്പോൾ വ്യക്തം. ഒരല്പം കൂടി കറുത്തിട്ടുണ്ട്, മെലിഞ്ഞുപോയി. മുടിയുടെ ഉള്ളു കുറഞ്ഞു. പണ്ട് തൊടാറുള്ള ചന്ദനക്കുറി നെറ്റിയിൽ തൊട്ടിട്ടുണ്ട്. ഇപ്പോഴാരാവും തൊട്ടുകൊടുത്തിട്ടുണ്ടാവുക. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, അരികിൽ അമ്മയുണ്ട്. അവർക്ക് നല്ല മാറ്റം. വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ, കറുത്തുകുഴിഞ്ഞ കണ്ണുകൾ, മുടിയിൽ നരവീണെങ്കിലും ഉള്ളു കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോയി സംസാരിക്കണോ? വേണ്ട. ഇന്നത്തെ പോലെ മുഴുവൻ ചുവന്ന പട്ടിലായിരുന്നു ഞാൻ ആദ്യം സത്യനെ കണ്ടത്. ഇന്നത്തെ പോലെ ചിരിക്കാതെയൊന്നുമല്ല. ഒരു കർക്കടകമാസം മഴ കോരിച്ചൊരിഞ്ഞ് ഇത്തിരി ശമനം കണ്ട നേരം മുഖത്തൊക്കെ ചായം തേച്ച് ചുവപ്പ് പട്ടുടുത്ത് അവനും ചെണ്ട കൊട്ടി അവൻ്റെ അച്ഛനും. മണിയടിയും ചെണ്ടയൊച്ചയും കേട്ട് പേടിച്ചകത്തെ കൂടി കയറിയ എന്നെ നോക്കി അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വേടനാ മോളെ, നീ ഇങ്ങ് പോര്. പക്ഷെ എനിക്ക് ധൈര്യം വന്നില്ല. അച്ഛമ്മ നിലവിളക്ക് കൊളുത്തി അവരെ സ്വീകരിച്ചു. ഒറ്റച്ചെണ്ട കൊട്ടി ഐതിഹ്യം പാടുമ്പോൾ അവൻ മുന്നോട്ടും പിന്നോട്ടും ചുവട് വെക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ആ വൈകുന്നേരത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകളായിരുന്നു ഏറ്റവും തിളങ്ങിയത്. ഒടുവിൽ കിണ്ണത്തിൽ കലക്കിയ ഗുരുസി തെക്കുദിക്കിലേക്ക് ഒഴിഞ്ഞു മറിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ച് അവൻ പോയി. പിന്നെ അച്ഛമ്മ പറഞ്ഞു, മാളൂട്ടി പേടിക്കണ്ട കേട്ടോ, ഈ കള്ളക്കർക്കടകത്തിൽ ഓരോ വീട്ടിലും ചേട്ട കയറി വരും. മൂദേവിയ, വേടൻ വന്ന് അനുഗ്രഹിച്ചാൽ ചേട്ടയകന്ന് വീട് പരിശുദ്ധമാകും. ഇനി എൻ്റെ കുട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. വേടനെ വീണ്ടും കാണണമെന്ന് തോന്നിയത് അപ്പോഴാണ്. പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ ക്ലാസ്സിലെ സത്യനാഥന് ചുറ്റും കുട്ടികൾ കൂടി നിൽക്കുന്നു. വേടനെ കെട്ടിയ കഥ പറഞ്ഞു കൊടുക്കുന്ന സത്യനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എല്ലാവരുടെ കൂട്ടത്തിലിരുന്നിട്ടും അവൻ എന്നോട് മാത്രമായി ചിരിച്ചു. ആ ചിരിയിൽ ഒരു രഹസ്യ സൗഹൃദമുണ്ടായിരുന്നു. വേടനെ നേരിട്ട് കണ്ട ഒരേ ഒരാൾ, അത് ഈ മാളു മാത്രം. ലോകം മുഴുവൻ നോക്കി നിൽക്കുമ്പോഴും ഒരാൾ മാത്രം നിന്നെ കണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിരി. അച്ഛമ്മ പറഞ്ഞത് ഓർമ്മയിൽ വന്നു, വേടൻ എല്ലാ ദോഷവും അകറ്റും. പിന്നീടൊരിക്കലും അച്ഛമ്മ പറഞ്ഞു തന്ന കഥകളിലെ ദോഷങ്ങളെ എനിക്ക് പേടിക്കേണ്ടി വന്നിട്ടില്ല. സാക്ഷാൽ വേടൻ തന്നെയായിരുന്നു എൻ്റെ കയ്യും പിടിച്ച് നടന്നിരുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് പേർക്കിടയിൽ സത്യൻ ഒരു കയ്യകലത്തിലുണ്ട്. മാളു വന്നിട്ടുണ്ടെന്ന് അവനോട് ആരാ പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെയോ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. ചോദ്യങ്ങൾക്ക് അവൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. തിരക്കിട്ട് വന്നതുകൊണ്ട് ഒന്നും കൊണ്ടുവരാനും കഴിഞ്ഞില്ല. എല്ലാവരും പരസ്പരം എന്തൊക്കെയോ പിറുപിറുക്കുന്നു. അവരെല്ലാം തന്നെയാണോ സൂക്ഷിച്ചു നോക്കുന്നത്? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമോ മാളുവാണെന്ന്? സത്യൻ്റെ പഴയ കൂട്ടുകാരിയാണ് താനെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ എല്ലാവരും തന്നോടാവില്ലേ ചോദിക്കുക? ആരാ, എന്താ മറുപടി പറയുക? ഒന്നും പറയാനില്ല. പക്ഷെ എനിക്കും അവർക്കും ഒരേ വികാരമാണ്, നഷ്ടത്തിൻ്റെ. ഞാൻ വേഗം തിരിച്ചു നടന്നു. മുറ്റത്തിൻ്റെ അറ്റത്ത് ആദ്യത്തെ പടവിനോട് ചേർന്ന് ദീർഘകാലത്തെ പഴക്കമുള്ള ഒരു നിശാഗന്ധിച്ചെടി, അതിൻ്റെ ചുവട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതോ രാത്രിയിൽ വിരിഞ്ഞ പൂക്കളുടെ ശവശരീരങ്ങൾ. പൂക്കൾ മരിക്കുമ്പോൾ അവയുടെ മണം മരിക്കില്ലെന്ന് തോന്നി. പണ്ട് നിശാഗന്ധി രാത്രിയിലേ വിരിയുള്ളൂ എന്ന് പറഞ്ഞു തന്നത് സത്യനാണ്. അത് മണത്തു നോക്കാനായി അവൻ രാത്രി ഉറങ്ങാതെയിരിക്കും. നിശാഗന്ധി വിടരുന്നത് കാണാൻ ഒരു ദിവസം സത്യൻ്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിച്ച് പട്ടിണി പോലും കിടന്നതാണ് താൻ. അച്ഛമ്മ പോലും സമ്മതിച്ചില്ല. ഒരു ദിവസം സ്കൂളിലെത്തിയ ഉടനെ സത്യൻ എന്നെ വിളിച്ച് ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. മാവിൻ്റെ മണ്ണിന് മുകളിൽ പൊന്തിയ വേരുകൾക്കിടയിൽ നിന്ന് വാടിക്കുഴഞ്ഞ ഒരു പൂവെടുത്ത് എനിക്ക് തന്നു. അത് നിശാഗന്ധിയായിരുന്നു. കാണാൻ പക്ഷേ വാടിയതുകൊണ്ട് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ അതിനെ മണ്ണിന് മുകളിൽ വെച്ച് ഈർക്കിൾ കുത്തി വീണ്ടും വിരിയിപ്പിച്ചു. നോക്ക്, ഇപ്പോൾ വിരിഞ്ഞില്ലേ? അവൻ ഷർട്ടിൻ്റെ കൈ എനിക്ക് മണപ്പിച്ചു തന്നു. നേർത്ത സുഗന്ധം. ഇന്നലെ പൂ വിരിഞ്ഞപ്പോൾ ഒരിതളെടുത്ത് ഷർട്ടിൻ്റെ കയ്യിൽ ഉരച്ചു. അവൻ പറഞ്ഞു, അതിൻ്റെ കറയാണ് ഞാൻ ആദ്യം കണ്ടത്. അന്നു മുതൽ എപ്പോൾ നിശാഗന്ധി വിരിഞ്ഞാലും പിറ്റേന്ന് വാടിയ പൂക്കൾ അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നില്ല. ഓരോ പൂവും എൻ്റെ ബാഗിനുള്ളിൽ സ്ഥാനം പിടിച്ചു. ഇന്ന് ആ പൂക്കളൊക്കെ ചെടിയുടെ കീഴെ തന്നെയുണ്ട്. ആരും എടുത്തിട്ടില്ല, ആരും കാത്തിരുന്നില്ല. ഡിഗ്രി പഠിക്കാൻ അച്ഛൻ്റെ കൂടെ ഗൾഫിൽ പോകണമെന്ന നിർബന്ധം കനത്തപ്പോൾ അച്ഛമ്മയാണ് എല്ലാവരെയും സമ്മതിപ്പിച്ചത്. സത്യൻ്റെ കൂടെ ഒരുമിച്ച് BA മലയാളത്തിന് തന്നെ ചേർന്നു. അച്ഛമ്മ പറഞ്ഞതുപോലെ എല്ലാ കാലവും വേടൻ എൻ്റെ ദോഷമകറ്റിയിരുന്നു. ഡിഗ്രിക്ക് ശേഷം ഗൾഫിലേക്ക് പോയപ്പോഴും ഒരു കർക്കിടകത്തിലും ഒരു ദോഷവും എന്നെ അലട്ടിയില്ല. വിശേഷങ്ങൾ കത്തുകളിലൂടെയും പിന്നീട് ഫോൺ കോളുകളിലൂടെയും പിന്നെ വാട്സപ്പ് മെസ്സേജുകളിലൂടെയും കൈമാറി. ഗൾഫിലെ നീണ്ട 10 വർഷങ്ങൾ അവൻ്റെയും സാന്നിധ്യത്തിൽ മടുപ്പില്ലാതെ കടന്നുപോയി. വീടിൻ്റെ പായൽ പിടിച്ച പടവുകളിറങ്ങുമ്പോൾ കയ്യിലെ ഫോണിൻ്റെ ലോക്ക് തുറന്നു. വാട്സപ്പ് മെസ്സേജുകളിൽ പിൻ ചെയ്ത സത്യൻ്റെ കോണ്ടാക്ട്. പ്രൊഫൈൽ പിക്ചറിൽ അവനിപ്പോഴും ചിരിക്കുന്നു. കാലം നിൽക്കാൻ പറ്റിച്ച ഒരേയൊരു സ്ഥലം പഴയ ഫോട്ടോകളാണ്. വിവാഹം നിശ്ചയിച്ച കാര്യം അവനെ സർപ്രൈസായി അറിയിക്കണം. നാട്ടിലേക്ക് വരുന്ന കാര്യം ആദ്യം ഒളിച്ചു വച്ചു. സത്യൻ്റെ ചാറ്റ് തുറന്നപ്പോൾ ഏറ്റവും മുകളിൽ മിനിഞ്ഞാന്ന് രാത്രി അയച്ച കല്യാണ കത്തിൻ്റെ ഫോട്ടോ. അന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. കാത്തിരിപ്പ് ഇന്നലെ രാത്രി വരെ തുടർന്നു. 9:43 മറുപടി വന്നു. കുറച്ച് തിരക്കിലാണ്. നാളെ ഇവിടെ ഒരുപാട് പേർ വരുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ. എങ്കിലും നമുക്ക് നാളെ തന്നെ കാണാം. ആ മെസ്സേജ് വീണ്ടും വീണ്ടും വായിച്ചു. അതയച്ച വിരലുകൾ. നാളെ തന്നെ കാണാം. സത്യൻ വാക്കുപാലിച്ചു. പക്ഷേ ഞാൻ വൈകിപ്പോയി. അന്നേരം കാറ്റ് വീണ്ടും വീശി. നിശാഗന്ധിയുടെ മണം പതിയെ എന്നെ പൊതിഞ്ഞു. ആ മണത്തിൽ ആരോ വളരെ പരിചിതമായ ശബ്ദത്തിൽ മെല്ലെ വിളിക്കുന്നത് പോലെ തോന്നി. മാളു, ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല.

0: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.

ഓൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ,

ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള 2026 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 10,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദിമേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846 765216.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: ഒരു കൊച്ചു കൂട്ടുകാരന്റെ പാട്ടാണ്. ശ്രീശങ്കര വിദ്യാപീഠം വിദ്യാർത്ഥിയായ ചിന്മയ് വർഷിലാണ് ഈ പാട്ട് പാടുന്നത്.
1: കൊന്നവടപ്പൂവിയ ചുവട് വച്ചു ചുവട് വച്ചു പാടി വന്ന പൈങ്കിയെ പാടി വന്ന പൈങ്കിയെ കണ്ണെടി കൊട്ടുന്ന പൊട്ടു തൊട്ട് കൊട്ടുന്ന എന്നിട്ടും ഇന്ത്യ കൂട്ടുകാരൻ കൈക്ക് കൂട്ടുകാരൻ പാടശലം വാങ്ങുന്ന കായിനിട്ട് കൊട്ടുന്ന എന്നിട്ടും ഇന്ത്യ കൂട്ടുകാരൻ കൈക്ക് കൂട്ടുകാരൻ.
0: ശ്രീശങ്കര വിദ്യാപീഠം വിദ്യാർത്ഥി ചിന്മയ വർഷിൽ പാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. മാലൂർ യു പി എസ് സ്കൂളിലെ ദേവാംഗനെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇനി.
2: എന്റെ പേര് ദേവാംഗന, മാലൂർ യു പി എസ് സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ സാഹിത്യമഞ്ജരിയിൽ നിന്നെടുത്ത ചെറിയ ഒരു ഭാഗമാണ് ഇവിടെ പാടുന്നത്. നീതു കാൺകോരാൻ കുഞ്ഞീതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നിടുമമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ മാതാവോ പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാർ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു ചേലുറ്റ പാത്രത്തിലമ്മ നറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു താമരത്താരിതൾ പോലെ നേടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതൻ നോമന വക്ത്രമിതത്ര രമ്യം എമ്മട്ടൻ നോതുവാനേതും കഴിവില്ല തമ്മദൂരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമെല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യാ കൊഴുത്തുരുണ്ടുള്ളോരി പൂവൽമൈ പുൺമോർത്താൻ പുണ്യവാന്മാർ

0: ഈ കവിത ആലപിച്ചത് മാലൂർ യു പി സ്കൂളിലെ ദേവാംഗന. ഇനിയൊരു മിമിക്രി ആയാലോ. അവതരിപ്പിക്കുന്നു ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ യേതുകൃഷ്ണൻ.
1: ആദ്യമായി നായ്ക്കുട്ടി. ഇനി കുയിൽ. അടുത്തത് പൂവാങ്കോഴി. പെൺകോഴി മുട്ടയിടുമ്പോൾ. കുട്ടിക്കോയി. പൂച്ചക്കുട്ടി. ആട്. RX 100. പ്രാവ്. കുറുക്കൻ ഓലയിടുന്നത്. കൊളക്കോയി. ഓലമുറിയൻ. പൂച്ചകൾ തമ്മിൽ അടി കഴിയുമ്പോൾ.
0: ഇനി കാഞ്ഞിലേരി യു പി സ്കൂളിലെ ദേവിഷ ആലപിക്കുന്ന ഒരു പാട്ട്.
2: എൻ്റെ പേര് ദേവിഷ. ഞാൻ കാഞ്ഞിലേരി സ്കൂളിൽ പഠിക്കുന്നു. അച്ഛൻ്റെ പേര് സുദേശ്. അമ്മയുടെ പേര് റീഷ്മ. ഏട്ടൻ്റെ പേര് വിഷ്ണു. ചന്നം പിന്നം മഴയത്തിക്കിളി വാതിൽ തുറന്നവളാര്. ചന്നം പിന്നം മഴയത്തിക്കിളി വാതിൽ തുറന്നവളാര്. ആ മഴ നനയാൻ മാടി വിളിക്കും നീതോ മോഹനിലാവ്. ഈ രാവിൻ്റെ ആസനിലാവ് തൂമഴ രാമഴ നനയാ. ഹൃദയക്കൊമ്പിൽ കൂടാം

0: മോഹനിലാവ്, ഈരാവിൻ്റെ ആസനിലാവ്.
1: ഈ പാട്ട് പാടിയത് കാഞ്ഞിലേരി യു പി എസ് സ്കൂളിലെ ദേവിഷ. ഇനി മറ്റൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നു പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ ശ്രീ പാർവതി.
0: ഭൂമിക്ക്

നമ്മളെ കാക്കും വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്കെ നാം അന്നമായി

ഹരിത വൃക്ഷങ്ങളെ സ്നേഹിക്കണം. കാറ്റിനു കുളിരേക്ക് മണമേക്കിടും, നാട്ടു വഴികളിൽ തണലിന് കുടയേക്കിടും. കാറ്റിനു കുളി

മകരന്ദമൂട്ടി മധുപങ്ങളെ സ്നേഹബലമൂട്ടി ജീവജാലങ്ങളെ അകതാരിലോറുമേ ഭൂതത്തിലെന്നുമേ തരുനിരക്കളെ തൊഴുകനിക്കവും നാം അകതാരിലേറുമേ ബോധത്തിലെന്നുമേ തരുനിരക്കളെ തൊഴുകനിക്കവും നാം.

0: അമ്മത്തണൽ നൽകി നമ്മളെ കാക്കും വൃക്ഷങ്ങളെ തുടുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്നു തരുനിരകളെ തൊട്ടു വന്ദിക്കണം.
1: ഈ പാട്ട് പാടിയത് പുന്നാട് നിവേദിത സ്കൂളിലെ ശ്രീ പാർവതി. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് ഇന്ന് കൂട്ടുകാർ കേട്ടത്.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: മോളെ, അതൊക്കെ ഒരു കുഞ്ഞു വന്നാ ശരിയാവും. കേട്ടിട്ടില്ലേ കുട്ടികള് മാലാഖമാരാണെന്ന്?
1: അപ്പൊ ഓക്കേ ബാബാ, സീ യു ബൈ.
0: ഇടാ ഞാൻ
2: നീയാണെന്റെ മാലാഖ.

0: വ്യക്തിത്വവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ

1969 തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു കള്ളിച്ചെല്ലമ്മ. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകിയ ഈ ഗാനം പാടിയത് പി ജയചന്ദ്രൻ.

1970 റിലീസായ ചിത്രമാണ് വിവാഹിത. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകിയ ഈ ഗാനം യേശുദാസ് പാടിയത്.

നിഴലാട്ടം എന്ന ചിത്രത്തിലെ ഈ ഗാനം സുശീല പാടിയത് വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ ഈണം. ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് 1970.

സിന്ദൂരച്ചപ്പ് എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്. 1971 തിയേറ്ററിൽ എത്തിയ ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ രചന യൂസഫലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ.

ലങ്കാദഹനം എന്ന സിനിമ റിലീസായത് 1971 പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം നൃത്തശാല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. 1972 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്.

രാജഹംസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ ഈണം. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ബാബുമോൻ എന്ന ചിത്രം 1975 തിയേറ്ററുകളിൽ എത്തിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകിയ ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്.

പൂവച്ചൽ ഖാദർ എ ടി ഉമ്മർ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചത്. 1981 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

1982 തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് പാളങ്ങൾ. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ ഈ ഗാനം ഉണ്ണിമേനോനും വാണി ജയറാമും ചേർന്നാലപിച്ചത്.

അർച്ചന ടീച്ചർ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് ശ്യാം സംഗീതം നൽകിയതാണ് ഈ ഗാനം. വാണി ജയറാം പാടിയത്. 1981 തിയേറ്ററുകളിൽ ഈ ചിത്രം എത്തിയത്.

സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സമുദ്രസാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശം.

ക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിത്താരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 9, ഹിജ്രാവർഷം 1447, സഫർ 10, ശകവർഷം 1948, ശ്രാവണം 3, 2026 ജൂലൈ 25 ശനിയാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.